0: प्रभात समये स्मृतिरङ्गभाजाम् प्रज्ञाम् परार्थ सुलभाम् परमाम् प्रसूते.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
2: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 മെയ് മാസം 23 ശനിയാഴ്ച. കൊലവർഷം 1206, ഇടവമാസം 9 മകം നക്ഷത്രം. സോക്രട്ടീസ് പറഞ്ഞൊരു കാര്യമുണ്ട്, പരിശോധിക്കപ്പെടാത്ത ജീവിതം ജീവിക്കാൻ യോഗ്യമല്ല. തിരക്കുകൾക്കിടയിൽ ഓടുമ്പോൾ ഇടയ്ക്കൊന്ന് നിന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാണ് ഓടുന്നത് എന്ന് സ്വയം ചോദിക്കുക. നമ്മുടെ തെറ്റുകൾ തിരുത്തി കൂടുതൽ നല്ല മനുഷ്യരാകാൻ ഓരോ ദിവസവും പരിശ്രമിക്കാം. ചിന്താ സൗരഭ്യമുള്ള ഒരു ദിനം നേരുന്നു. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: നന്മകൾ നമുക്ക് ആരിലും അടിച്ചേൽപ്പിക്കാൻ സാധിക്കില്ല, അഥവാ അടിച്ചേൽപ്പിച്ചാൽ തന്നെ അത് ശാശ്വതമായി നിലനിൽക്കുകയുമില്ല. അടിച്ചേൽപ്പിച്ച നന്മകൾ പ്രകടമായി കാണുമെങ്കിലും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന തിന്മകൾ താൽക്കാലികമായി അദൃശ്യമായാൽ പോലും അവസരം വരുമ്പോൾ അവ തനി സ്വഭാവം പുറത്ത് കാട്ടുക തന്നെ ചെയ്യും. പുറമേ നിന്നുള്ള പ്രേരണ കൊണ്ടല്ല, അല്ലെങ്കിൽ പര പ്രേരണ കൊണ്ടല്ല, മറിച്ച് ഉൾപ്രേരണയും ഉണർവും ആയിരിക്കണം നന്മയിലേക്കുള്ള വഴി തെളിയിക്കേണ്ടത്. അതിനു വേണ്ടത് സ്വയമായി ഉണ്ടാക്കേണ്ട മാനസിക പരിവർത്തനമാണ്. അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ നമ്മുടെ മനസ്സിൽ, ബുദ്ധിയിൽ ശരിയായ നന്മ ഇടം പിടിക്കൂ. മാറ്റം ഓരോരുത്തർക്കും സാധ്യമാണ്. ആർക്കും ഏതു നിമിഷവും നന്മയുടെ ഉണ്മയിലേക്ക് മാറാം. പക്ഷേ ആ മാറ്റം പൂർണ്ണമാകണമെങ്കിൽ ആവശ്യമായ സമയം അനുവദിച്ചേ തീരൂ. ഓരോ മാറ്റത്തിനും അതിനനുബന്ധമായ ചിന്തകളും ശീലങ്ങളും കൂടി രൂപപ്പെടണം. രാജാവായാലും യാചകനായാലും ആദ്യം സംയമനം ശീലിക്കാൻ പഠിക്കണം. അസാധാരണ മനഃശക്തിയും ഇടമുറിയാതെയുള്ള പ്രവർത്തനവും പ്രാപ്തമായവർക്കു മാത്രമേ വഞ്ചിക്കപ്പെടാതെ കബളിക്കപ്പെടാതെ മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ. തകർക്കാൻ വരുന്നവരുടെ ദുരുദ്ദേശങ്ങളെക്കാൾ സ്വന്തം തീരുമാനങ്ങളെ വിശ്വസിക്കണം. ദുഷ്ടന്മാർ സൃഷ്ടിച്ചേക്കാവുന്ന അപകടങ്ങളിൽ ഭയക്കാതെ സ്വന്തം പ്രതിരോധശേഷിയെ ആശ്രയിക്കണം. അതിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടാകുകയും വേണം. സ്വയം തോറ്റുകൊടുക്കാൻ തീരുമാനിക്കുന്നതുവരെ ആരും ആരുടെയും മുന്നിൽ പരാജയപ്പെട്ടിട്ടില്ല. വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ചെറിയ പരിഹാസങ്ങളെ പാടെ അവഗണിക്കണം. ചെറിയ പരിഹാസങ്ങൾക്ക് ചെവി കൊടുത്ത് നമ്മുടെ വിലയേറിയ സമയം പാഴാക്കാൻ ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ. ജീവിതത്തിൽ പരമപ്രധാനമായ ഒന്നാണ് ആത്മവിശ്വാസം. സ്വയം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തും നിങ്ങൾ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് അതിന് വിരുദ്ധമായി സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് നമ്മൾ എന്തല്ലായോ അതാകാൻ ശ്രമിച്ച് ജീവിതത്തിലെ വിലപ്പെട്ട സമയം നാം നഷ്ടപ്പെടുത്താറുണ്ട്. കലാകാരനാകാൻ ആഗ്രഹിക്കുന്ന മകനെ നിർബന്ധിച്ച് സാങ്കേതിക വിദ്യാഭ്യാസം നേടാൻ നിർബന്ധിക്കുന്നതും പൈലറ്റാകാൻ ആഗ്രഹിക്കുന്നവനെ ഡോക്ടറാക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ നാം കണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഓരോരുത്തർക്കും അവനവൻ്റെതായ കഴിവുകളും ദൗർബല്യങ്ങളും പോരായ്മകളും ഉണ്ട്. നാം എന്താണോ എന്തല്ലയോ എന്ന് സ്വയം തിരിച്ചറിയേണ്ടത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ കാര്യമാണ്. നമ്മുടെ കഴിവ് എന്താണെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ് അത് പൂർണ്ണമായും അംഗീകരിക്കാൻ പഠിക്കുക. നാം നമ്മളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് സ്വയം അംഗീകരിക്കുമ്പോൾ ലോകം നമ്മളെയും അംഗീകരിക്കും. അങ്ങനെയായാൽ നന്മയുടെ കുസുമങ്ങൾ ജീവിതത്തിൽ വിരിയും. ജീവിതയാത്രയിൽ മുന്നോട്ടുള്ള പ്രതിസന്ധി നിറഞ്ഞ ഘട്ടങ്ങളിൽ നമ്മെ നയിക്കുന്നത് നമ്മിലുള്ള അചഞ്ചലമായ ധൈര്യമാണ്. തളർന്നു പോകുന്ന എന്ന് തോന്നുമ്പോഴും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഒട്ടും പതകാതെ ഒന്നുകൂടി ശ്രമിക്കണം. നിന്നെ കൊണ്ടത് സാധിക്കും, യു ക്യാൻ ഡു ഇറ്റ് എന്ന അവനവനോട് തന്നെ മന്ത്രിക്കുന്ന ആ ആത്മവിശ്വാസമാണ് പലപ്പോഴും വൻ വിജയങ്ങളുടെ വിത്തുപാകുന്നത്. ഇരുട്ടിനെ നോക്കി കണ്ണടയ്ക്കുന്നതിനേക്കാൾ എത്രയോ മഹത്തരമാണ് ഒരു ചെറു തിരിയെങ്കിലും കൊളുത്തി ഒരു തരി വെട്ടം പകരാനുള്ള ധൈര്യം കാണിക്കുന്നത്. ആ കനൽവെട്ടം നമ്മെ ഒരു വലിയ പ്രകാശത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. ഉള്ളിലെ കരുത്തിൽ വിശ്വസിക്കുക, ധൈര്യപൂർവ്വം മുന്നോട്ടുള്ള യാത്ര തുടരുക. നമുക്ക് ഈ ഗാനം ഒന്ന് കേട്ടാലോ?

0: എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു.
1: ശ്രോതാക്കൾ, ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് മെയ് മാസം 23-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത എന്ന റെക്കോർഡ് ബജേന്ദ്രിപാൽ സ്വന്തമാക്കിയത് 1984 മെയ് 23-ാണ്. തന്റെ 30-ാം ജന്മദിനത്തിന്റെ തലേന്നാണ് അവർ ഈ സാഹസിക നേട്ടം കൈവരിച്ചത്. അതിശൈത്യത്തെയും അപകടങ്ങളെയും അതിജീവിച്ച് കൊടുമുടിയിലെത്തിയ അവർ ഇന്ത്യൻ യുവതികൾക്ക് വലിയ പ്രചോദനമായി മാറി. പർവ്വതാരോഹണ രംഗത്ത് ഇന്ത്യയുടെ അഭിമാനം ലോകത്തിനു മുന്നിൽ ഉയർത്തിപ്പിടിച്ച നിമിഷമായിരുന്നു ഇത്. ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ട്രാൻസിസ്റ്റർ റേഡിയോ പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചത് 1954 മെയ് 23-ാണ്. വലുപ്പമേറിയ റേഡിയോകൾക്ക് പകരം കയ്യിൽ കൊണ്ടു നടക്കാവുന്ന ചെറിയ റേഡിയോകളുടെ കാലത്തിന് ഇത് തുടക്കം കുറിച്ചു. വാർത്താവിനിമയ രംഗത്തും വിനോദ മേഖലയിലും ഈ കണ്ടുപിടുത്തം വലിയ വിപ്ലവം സൃഷ്ടിച്ചു. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ചെറുതാക്കുന്ന പ്രക്രിയയിൽ ട്രാൻസിസ്റ്റർ റേഡിയോകളുടെ പങ്ക് വളരെ വലുതാണ്. ആമകളുടെയും കടലാമകളുടെയും സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി എല്ലാ വർഷവും മെയ് 23 ലോക ആമ ദിനമായി ആചരിക്കുന്നു. 2000-ലാണ് അമേരിക്കൻ ടോർട്ടോയ്സ് റെസ്ക്യൂ എന്ന സംഘടന ഈ ദിനം പ്രഖ്യാപിച്ചത്. ആമകളുടെ സ്വാഭാവിക വാസസ്ഥലങ്ങൾ സംരക്ഷിക്കുന്നതിനും അവ നേരിടുന്ന വംശനാശ ഭീഷണി കുറയ്ക്കുന്നതിനും ഈ ദിവസം ലോകമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ കടൽ കൊള്ളക്കാരൻ എന്നറിയപ്പെടുന്ന ക്യാപ്റ്റൻ വില്യം കിഡ് ലണ്ടനിൽ വെച്ച് തൂക്കിലേറ്റപ്പെട്ടത് 1701 മെയ് 23-ാണ്. അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന നിധിയെക്കുറിച്ചുള്ള കഥകൾ ഇന്നും ലോക പ്രശസ്തമാണ്. സമുദ്ര ഗതാഗതത്തിലെ നിയമങ്ങൾ കർക്കശമാക്കുന്നതിനും കടൽ കൊള്ള തടയുന്നതിനും അക്കാലത്ത് ബ്രിട്ടീഷ് സർക്കാർ എടുത്ത കടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു ഈ ശിക്ഷാ നടപടി. സൗത്ത് കൊറിയയുടെ മുൻ പ്രസിഡന്റായിരുന്ന റോ മു ഹ്യൂൻ 2009 മെയ് 23-ാണ് അന്തരിച്ചത്. ജനാധിപത്യത്തിനും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി പോരാടിയ അദ്ദേഹം ഏഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളും ഉത്തര കൊറിയയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങളും ശ്രദ്ധേയമായിരുന്നു. ഒരു പർവ്വതത്തിൽ നിന്നും വീണാണ് അദ്ദേഹം അന്തരിച്ചത്. ഇത് ലോകരാഷ്ട്രീയത്തെ അമ്പരപ്പിച്ച വാർത്തയായിരുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് മെയ് മാസം 23. 80s മലയാള സിനിമയിൽ ഒരു തരംഗമായി വന്ന ഇന്നും ആ സ്ക്രീൻ പ്രസൻസ് കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്ന താരം റഹ്മാന്റെ ജന്മദിനം. കൂടെവിടെ എന്ന ചിത്രത്തിലൂടെ പത്മരാജൻ മലയാളത്തിന് നൽകിയ ആ ചടുലതയുള്ള കൗമാരക്കാരനെ ആർക്കെങ്കിലും മറക്കാൻ കഴിയുമോ? ആ വശ്യമായ ചിരിയും സ്റ്റൈലിഷായ രൂപവും റഹ്മാനെ പെട്ടെന്ന് തന്നെ യുവാക്കളുടെ ഇഷ്ടനായകനാക്കി മാറ്റി. മോഹൻലാലും മമ്മൂട്ടിയും നായകന്മാരായി തിളങ്ങുന്ന കാലത്ത് അവർക്കൊപ്പം തന്നെ സ്വന്തമായൊരു ആരാധക വൃന്ദത്തെ സൃഷ്ടിക്കാൻ റഹ്മാന് സാധിച്ചു. മലയാള സിനിമയിൽ ബ്രേക്ക് ഡാൻസും ഡിസ്കോയും ഇത്രമേൽ മനോഹരമായി അവതരിപ്പിച്ച മറ്റൊരു നടൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. റഹ്മാന്റെ ചുവടുകൾക്കൊപ്പം ചുവടുവെക്കാത്ത ഒരു മലയാളി യുവാവും അന്ന് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതാവും ശരി. സിനിമയിലെ പാട്ടുകൾക്കൊപ്പം ആ സ്ക്രീനിൽ അദ്ദേഹം നിറഞ്ഞു നിന്നപ്പോൾ അതൊരു പുതിയ ഊർജമായിരുന്നു. മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും തെലുങ്കിലും അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചു. കെ ബാലചന്ദ്രനെ പോലുള്ള ഇതിഹാസ സംവിധായകരുടെ ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹം തെന്നിന്ത്യൻ സിനിമയിലെ തന്നെ വലിയ താരമായി മാറി. ഇടക്കാലത്തെ സിനിമയിൽ നിന്ന് ചെറിയൊരു ഇടവേള എടുത്തപ്പോഴും പ്രേക്ഷകർ അദ്ദേഹത്തെ ഒട്ടും മറന്നില്ല. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു, പക്ഷേ റഹ്മാന്റെ ആ പഴയ പ്രസരിപ്പിനും സൗന്ദര്യത്തിനും ഇന്നും ഒരു മാറ്റവുമില്ല. തന്റെ പ്രായത്തിനനുസരിച്ചുള്ള പക്വതയാർന്ന കഥാപാത്രങ്ങളിലൂടെ ഇന്നും അദ്ദേഹം നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 80s ആ പ്രണയകാലത്തെയും ആഘോഷങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന റഹ്മാന് ഇന്ന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഈ വെളുപ്പംകാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024764. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 10-ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
5: നമസ്കാരം. ഇൻഫോ അറ്റ് 7 ആരംഭിക്കുന്നു. ഞാൻ അഭിരാമി. സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപായി മുഴുവൻ വിദ്യാർത്ഥികൾക്കും സമയബന്ധിതമായി പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസ് അറിയിച്ചു. നിലവിൽ 23,08,392 പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകൾക്ക് 21,36,159 പുസ്തകങ്ങളും അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് 172,233 പുസ്തകങ്ങളുമാണ് വിതരണം ചെയ്തത്. 24,89,453 പുസ്തകങ്ങളാണ് വിതരണ കേന്ദ്രത്തിൽ ലഭിച്ചത്. ഷൊർണൂരിലെ ടെക്സ്റ്റ് ബുക്ക് ഹബ്ബിൽ നിന്നും സൊസൈറ്റികൾ വഴിയാണ് പാഠപുസ്തകങ്ങൾ അതത് വിദ്യാലയങ്ങളിൽ എത്തിക്കുന്നത്. ജില്ലയിലെ വിവിധ ശിശുസംരക്ഷണ ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള കൂട്ടിം ചിറക് കൈകോർക്കാം അവധിക്കാല ത്രിദിന സഹവാസ ക്യാമ്പിന് മുണ്ടൂർ IRTC തുടക്കമായി. ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ വനിതാ ശിശുവികസന ഓഫീസ്, ശിശുസംരക്ഷണ ഓഫീസ്, ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികളുമായി സംവദിച്ച ജില്ലാ കളക്ടർ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രഗത്ഭരായ വ്യക്തികൾ സെഷനുകൾ നയിക്കും. ഒറിഗാമി, യോഗ, പാട്ടുകൾ, കളികൾ, ശാസ്ത്ര പരീക്ഷണങ്ങൾ, ബോധവൽക്കരണ, കരിയർ പ്ലാനിംഗ് ക്ലാസുകൾ, പക്ഷി നിരീക്ഷണം, ഹ്രസ്വ ചലച്ചിത്ര പ്രദർശനം, സർഗാത്മക പ്രവർത്തനങ്ങൾ, വാനനിരീക്ഷണം തുടങ്ങിയ വിവിധ സെഷനുകൾ ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. CWC ചെയർമാൻ M. സേതുമാധവൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ പ്രേംന മനോജ് ശങ്കർ, CWC മെമ്പർ KGM ലിയോണാർഡ്, IRTC ഡയറക്ടർ J. സുന്ദരേശൻ പിള്ള, പ്രൊട്ടക്ഷൻ ഓഫീസർ ലിജ രാജ്, ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മെമ്പർ അബ്ദുൾ റഹ്മാൻ, CWC അംഗങ്ങളായ P. സത്യഭാമ, P. ദീപ, സൗമ്യ എലിസബത്ത് സെബാസ്റ്റ്യൻ, R. അപർണ നാരായണൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ സയൻസിൽ വിവിധ വിഭാഗങ്ങളിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. സർജിക്കൽ ICU വിഭാഗത്തിലേക്കുള്ള സാമഗ്രികൾ, ഒഫ്താൽമോളജി വിഭാഗത്തിലേക്ക് ആവശ്യമായ കൺസ്യൂമബിൾസ്, ആശുപത്രി അണുബാധ നിയന്ത്രണ സ്റ്റോറിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്നിവയാണ് ലഭ്യമാക്കേണ്ടത്. ദന്തരോഗ വിഭാഗത്തിൽ പ്രവർത്തനരഹിതമായ കസേരകൾ സർവീസ് ചെയ്യുന്നതിനും കൊട്ടേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. താൽപര്യമുള്ളവർ കൊട്ടേഷനുകൾ May 30 ഉച്ചയ്ക്ക് 2 മുൻപായി ലഭ്യമാക്കണം. അന്നേ ദിവസം 2:30 കൊട്ടേഷനുകൾ തുറന്ന് പരിശോധിക്കും. ഓരോ വിഭാഗത്തിലേക്കും പ്രത്യേകം തയ്യാറാക്കിയ കൊട്ടേഷനുകളാണ് ലഭ്യമാക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ മെഡിക്കൽ കോളേജ് ഓഫീസിൽ ലഭിക്കും. ഫോൺ 0491-297-4125, 0491-297-4125. കുഴൽമന്നം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 4 വർഷ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. BSc കമ്പ്യൂട്ടർ സയൻസ്, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നിവയാണ് കോഴ്സുകൾ. +2 ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ 10 ജോബ് ഡ്രൈവ് നടത്തും. 3 സ്വകാര്യ സ്ഥാപനങ്ങളിലെ അക്കൌണ്ടന്റ്സ്, റിസപ്ഷനിസ്റ്റ്, സെക്യൂരിറ്റി സൂപ്പർവൈസർ, സെക്യൂരിറ്റി ഗാർഡ്, പ്രോഗ്രാമിംഗ് ഫാക്കൽറ്റി, മൾട്ടിമീഡിയ ഫാക്കൽറ്റി, അക്കൌണ്ടിംഗ് ഫാക്കൽറ്റി എന്നിവയാണ് ഒഴിവുകൾ. 10 പ്ലസ് ടു ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം, ബികോം, എം കോം വിത്ത് സാപ്പ്, എം സി എ, എം എസ് സി കമ്പ്യൂട്ടർ സയൻസ്, ഡിസൈനിങ് കോഴ്സ് തുടങ്ങിയ യോഗ്യതകളുള്ളവർക്ക് പങ്കെടുക്കാം. എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്കാണ് അവസരമുള്ളത്. താല്പര്യമുള്ളവർ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസ് 300 രൂപയുമായി സിവിൽ സ്റ്റേഷനിലുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ എത്തണമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി താൽക്കാലിക തസ്തികയിൽ ഒഴിവുണ്ട്. SSLC അല്ലെങ്കിൽ തത്തുല്യമാണ് യോഗ്യത. ബന്ധപ്പെട്ട ട്രേഡിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് മുൻഗണന. അംഗീകൃത പോളിടെക്നിക്കിൽ നിന്നുള്ള ഡിപ്ലോമയോ തത്തുല്യ യോഗ്യതയോ ഉള്ളവരെയും പരിഗണിക്കും. പ്രായപരിധി 2026 ജനുവരി 19 44 മധ്യേ. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ ജൂൺ 5 മുൻപായി എത്തണമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 0491-250-5204, 0491-250-5204. ജില്ലയിലെ വിദ്യാർത്ഥികളുടെ യാത്രാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് സ്റ്റുഡന്റ്സ് ട്രാവൽ ഫെസിലിറ്റി യോഗം മെയ് 26 വൈകിട്ട് 3:30 കളക്ട്രേറ്റിൽ നടക്കുമെന്ന് സ്റ്റുഡന്റ്സ് ട്രാവൽ ഫെസിലിറ്റി കൺവീനർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 0491-250-5741. കഞ്ചിക്കോട് മേനോൻപാറ റോഡിൽ ഇന്റർലോക്ക് പ്രവൃത്തി ആരംഭിക്കുന്നതിനാൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. പാറ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കഞ്ചിക്കോട് മേനോൻപാറ വഴിയും PHC പുതുശ്ശേരി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കഞ്ചിക്കോട് ബസാർ റോഡിന് പകരം ചുള്ളിമട മേനോൻപാറ വഴിയും പോകേണ്ടതാണെന്ന് പൊതുമരാമത്ത് നിരത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഇതോടെ ഇൻഫോ അറ്റ് 7 അവസാനിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.

0: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
4: ഇന്ന് എനിക്കൊരു കലയെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. കല എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് സംഗതി എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു ആയോധന കലയാണ്. ഈ ലോകത്തേക്ക് വെച്ച് ഏറ്റവും വലിയൊരു ആയോധന കല എന്ന് വേണമെങ്കിൽ പറയാം. കരാട്ടയോ കളരിയോ ഒന്നും അല്ല കേട്ടോ. ഇതിന്റെ പേരാണ് ദി ആർട്ട് ഓഫ് ബ്യൂട്ടിഫുൾ ഡിസ്എഗ്രിമെന്റ്. അതായത് കട്ട വിയോജിപ്പുള്ളപ്പോഴും തല്ലുകൂടാതെ ഭംഗിയായി ചിരിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാനുള്ള ഒരു ഒരു കല, ഒരു ആർട്ട്. ആ ആർട്ട് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മറ്റൊരാളോട് ഡിസഗ്രി ചെയ്യുന്ന ഒരു ആർട്ടാണ്. എന്താണ് സംഗതി എന്നൊക്കെ അറിയണ്ടേ? എല്ലാം ഞാൻ പറഞ്ഞു തരാം ഇന്നത്തെ എഴുത്തോലയിൽ. എല്ലാവർക്കും ഇന്നത്തെ എഴുത്തോലയിലേക്ക് സ്വാഗതം. കൂടെ ഉള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: വാദിച്ച് ജയിക്കാൻ വേണ്ടി മാത്രം ഒച്ചയുണ്ടാക്കുന്ന ആളുകളുണ്ട് അല്ലെ നമ്മുടെ ചുറ്റും. വാദത്തിൽ ജയിക്കുമായിരിക്കും, പക്ഷേ ഒപ്പമുള്ള ആളുടെ ലൈഫിൽ നിന്ന് ചിലപ്പോൾ ലെഫ്റ്റ് ഔട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ആളുകൾക്ക് ഒച്ചയെടുത്ത് തൊണ്ട കീറി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ബി പി അടക്കം കൂടും. അതിലും നല്ലത് ശാന്തമായി നമ്മൾ ഡിസഗ്രി ചെയ്യുന്നതല്ലേ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വിയോജിപ്പുകൾ പറയുന്നതല്ലേ. നീ പറഞ്ഞത് കൊള്ളാം, പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ദാ ഇങ്ങനെയാണ് എന്ന് പറയുന്നതല്ലേ. നമ്മൾ ശബ്ദം കുറയ്ക്കുമ്പോൾ മറുഭാഗത്തുള്ള ആൾക്ക് നമ്മളെ അടിക്കാനെടുത്ത വടി ചിലപ്പോൾ താഴെ വെക്കേണ്ടി വരും. അതല്ലേ കുറച്ചുകൂടെ മാസ്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, വളരെ ശാന്തമായിട്ട് ഒരാളോട് ഡിസഗ്രി ചെയ്യാനുള്ളൊരു കഴിവ്, വിയോജിക്കാനുള്ള ഒരു കഴിവ്. ചില ആളുകൾ മേശപ്പുറത്തൊക്കെ ഇങ്ങനെ അടിച്ച് സംസാരിക്കുന്നത് കണ്ടിട്ടില്ലേ, അവർ വിചാരിക്കുന്ന അവരാണ് അവിടുത്തെ സിംഗ് എന്നാണ്. ഒച്ചയെടുത്ത് സംസാരിക്കുമ്പോൾ ചിലർക്കൊരു ആശ്വാസമാണ്. സത്യത്തിൽ നമ്മളൊക്കെ മനസ്സിലപ്പം എന്താ വിചാരിക്കുക, ഇയാൾക്ക് എന്താ വട്ടാണോ എന്നായിരിക്കും ചിന്തിക്കുക അല്ലെ. ഇങ്ങനെ ഇത്രയും ഒച്ചയെടുത്ത് സംസാരിക്കേണ്ട ആവശ്യം എന്താ ഇപ്പോ, മര്യാദക്ക് പറഞ്ഞാ പോരെ, ശബ്ദം കുറച്ച് സംസാരിച്ചാലും മതിയല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഓപ്പോസിറ്റ് ഉള്ള ആളുകൾ ചിന്തിക്കും അല്ലെ. ഈ പറയുന്ന പോലെ മേശപ്പുറത്ത് കൈയൊക്കെ വെച്ച് അടിച്ച് ഒച്ചയെടുത്ത് ഉറക്കെ സംസാരിച്ച് ലോകമെല്ലാരെയും അറിയിച്ച് ഈ സംഭവം എല്ലാരെയും അറിയിച്ച് അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എല്ലാവരും ബഹളം വെക്കുന്ന സമയത്തെ ചിരിച്ചുകൊണ്ട് വളരെ കൂളായി സ്വന്തം പോയിന്റ് പറയുന്ന ഒരാളുണ്ടാകും, ആ ആളാണ് യഥാർത്ഥ ഹീറോ. ശാന്തമാകുന്ന സമയത്ത് മറ്റുള്ള ആളുകൾക്ക് നിങ്ങളോട് ബഹുമാനം തോന്നും. ഉറക്കെ സംസാരിക്കുന്നവരെ ചിലപ്പോൾ ആളുകൾ ഭയക്കുമായിരിക്കും, അയ്യോ അത്ര ചിലപ്പോൾ ആള് ഒച്ചയെടുക്കും എനിക്ക് പേടിയാണ് അങ്ങനെ വിചാരിച്ച് നമ്മളൊരു ഭയം ഉണ്ടാവും ആളുകൾക്ക്. പക്ഷേ വളരെ ശാന്തമായി സംസാരിക്കുന്ന ആളുകളോട് എപ്പോഴും മറ്റുള്ളവർക്കൊരു റെസ്പെക്റ്റ് ആണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കും.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഒരാളോട് വിയോജിപ്പുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന സമയത്തും അത് ഭംഗിയായി പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിലർ വിചാരിക്കും ചിലപ്പോൾ ഓ ഇനിയിപ്പോൾ ഒന്നും പറയണ്ടേ, വായ മൂടി മിണ്ടാതിരിക്കണം. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറയും, പക്ഷേ കേൾക്കുന്ന ആളുകളുടെ കിളി പോകാത്ത രീതിയിൽ പറയണം, അതാണ് ടാലന്റ്. ഉറക്കെ സംസാരിക്കുന്ന ആളുകൾ പല ആളുകളും പലപ്പോഴും ചിന്തിക്കാതെ ആയിരിക്കും വാക്കുകൾ ഇങ്ങനെ വിട്ടടിക്കുന്നത്. വഴക്കിനിടയിൽ ചിലപ്പോൾ നീ പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഉറക്കെ പറഞ്ഞിട്ട് അയ്യോ അത് ഞാൻ അപ്പോഴത്തെ സിറ്റുവേഷൻ കൊണ്ട് പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പക്ഷേ വളരെ സോഫ്റ്റായിട്ട് ശാന്തമായിട്ടിരിക്കുന്ന ഒരാൾക്ക് വാക്കുകൾ കൃത്യമായി തിരഞ്ഞെടുക്കാൻ പറ്റും. മൂർച്ചയുള്ള വാക്കുകൾ പുഞ്ചിരിയോടെ പ്രയോഗിക്കാനായിട്ട് പറ്റും. അങ്ങനെ പ്രയോഗിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ പ്രയോഗിക്കുമ്പോഴാണ് നമ്മൾ ഈ ആർട്ട് ഓഫ് ബ്യൂട്ടിഫുൾ ഡിസഗ്രിമെന്റ് പഠിക്കുന്നത്. തർക്കിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു അതുകൊണ്ട് നമുക്കൊരു മിക്സി വരെ കറക്കാൻ പറ്റും. വെറുതെ എന്തിനാ നമ്മളിങ്ങനെ നമ്മുടെ എനർജി കളയുന്നത് അല്ലേ? വിയോജിപ്പുകളെ ഒരു പുഞ്ചിരിയോടെ നേരിട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഉള്ളിലെ സമാധാനം പോവില്ല, നമ്മുടെ മുഖത്ത് തന്നെ ഒരു സന്തോഷം ഉണ്ടാവും.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഒച്ച കുറച്ച് വാല്യൂ കൂട്ടുന്ന കാര്യങ്ങളാണ് ഇന്ന് എഴുത്തോലയിലൂടെ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. അടുത്ത തവണ ആരെങ്കിലും നിങ്ങളോട് തർക്കിക്കാൻ വരുന്ന സമയത്തെ ചോര തിളച്ച് കയറുമ്പോൾ ഉറക്കെ ഒച്ച എടുക്കാൻ തോന്നുമ്പോൾ ഒന്ന് ഓർക്കുക, കീപ് കാം ആൻഡ് ടോക്ക് സോഫ്റ്റ്. കാരണം ഉറക്കെ ഒച്ച വയ്ക്കാൻ ഏതൊരാൾക്കും പറ്റും, ഏത് കഴുതയ്ക്കും പറ്റും. പക്ഷേ ശാന്തമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു ഹ്യൂമൻ ബീങ്ങിന് മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിലും അത്രയേ ഉള്ളൂ കാര്യം. ഓഫീസിലായാലും ഫാമിലിയിലായാലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും ഒരു റിലേഷൻഷിപ്പിലായാലും ഒരു വിയോജിപ്പ് വരുമ്പോൾ, ഒരു ചെറിയ തർക്കം വരുമ്പോൾ അധികം വോളിയം ഇൻക്രീസ് ചെയ്യാതെ വളരെ സ്നേഹത്തോടെ വളരെ പുഞ്ചിരിയോടെ അതിനെ ഡീൽ ചെയ്താൽ ആ തർക്കം പോലും ബ്യൂട്ടിഫുൾ ആകും. അപ്പോൾ ഒച്ച കുറയ്ക്കാം, വാല്യൂ കൂട്ടാം. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡപ്പിയാണ്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി. You are listening to Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.

എഴുന്നേറ്റ എല്ലാരും അതോ പുതപ്പിനുള്ളിൽ തന്നെയാണോ ഇപ്പോഴും? ഇന്ന് May 23 ഒരു കിടിലൻ കിടുക്കാച്ചി ശനിയാഴ്ച ദിവസം രാവിലെ സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസണേഴ്സ്. എന്താണ് പരിപാടി? സാധാരണ ഉണ്ടല്ലോ ശനിയാഴ്ച എന്ന് കേൾക്കുമ്പോൾ തന്നെ അലാറൊക്കെ ഓഫ് ചെയ്ത് വെച്ച് മൂടിപ്പൊതുറങ്ങാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ ഇന്നത്തെ ഒരു മോർണിംഗിന്റെ ഒരു ഭംഗി നിങ്ങളൊന്ന് ജനാല തുറന്ന് കണ്ടു നോക്കണം. ആ കിഴക്ക് ഉദിച്ചു വരുന്ന സൂര്യനെ ഒന്ന് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഇളം വെയിലിങ്ങനെ മുഖത്തേക്ക് അടിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് നമ്മൾ കുറച്ച് ഒരു എന്താ പറയാ ഒരു സൺ ലുക്കിംഗ് നടത്തുന്നത് ബ്യൂട്ടിഫുൾ ആണ്, പോസിറ്റീവ് ആണ് എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാനങ്ങനെ ചെയ്യാറുണ്ട്. എനിക്കിതൊക്കെ രാവിലെ എണീറ്റ് ജനലൊക്കെ തുറന്ന് മൊത്തത്തിൽ പുറത്തൊക്കെ നടക്കുന്ന പരിപാടികളൊക്കെ എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പൊ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സ്ഥലത്ത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള കുറെ ടെൻഷൻസ് ഉണ്ടാവും. ടെൻഷനും സ്ട്രെസ്സും ഒക്കെ നമ്മൾ ഈ സൂര്യനെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ സൂര്യപ്രകാശത്തിൽ ആ സൺലൈറ്റിൽ അങ്ങ് അലിഞ്ഞ് ഇല്ലാണ്ടായി പോവും. ഇന്നലെ എന്തൊക്കെ സംഭവിച്ചാലും ഇന്ന് പുതിയൊരു ദിവസമാണ്, പുതിയൊരു തുടക്കമാണ്. ഒരു കിടിലൻ 23rd സാറ്റർഡേ ഡേ നമ്മളിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു വീക്കെൻഡ് ആണ് അല്ലേ, അപ്പോ എനർജിയൊക്കെ ഡബിൾ ആണ് എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്, എന്തായിരിക്കും ആദ്യം എത്തുക? സാറ്റർഡേ സൺഡേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് സിനിമയായിരിക്കും അല്ലെ. വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഫാമിലിയുടെ ഒപ്പം തിയേറ്ററിലാണെങ്കിലും OTTയിലാണെങ്കിലും ഒക്കെ സിനിമകളുടെ പൊടി പൂരമാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഉണ്ടല്ലോ ഞാൻ വിചാരിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു സിനിമ കൊതി അല്ലെങ്കിൽ സിനിമ ഇഷ്ടം, സിനിമ ഭ്രാന്ത് അതൊക്കെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു ഗെയിമാണ് ഞാൻ കൊണ്ടുവന്നേക്കണേ. സാറ്റർഡേസ് ആർ ഫോർ എന്താ പറയുക ഗെയിം സോൺസ് അല്ലെ. നമ്മൾ ഇടയ്ക്ക് കുറച്ച് നല്ല ഗെയിമൊക്കെ കളിക്കണ്ടേ. ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക് എങ്കിലും നമ്മൾ ഗെയിംസൊക്കെ കളിച്ച് അടിപൊളിയാകണ്ടേ. അപ്പോൾ ഈ ഗെയിം വളരെ സിമ്പിളാണ്. ഞാനൊരു സിനിമയുടെ പേര് പറയും, അപ്പോൾ നിങ്ങൾ ആ സിനിമയിലെ ഒരു നടൻ്റെയോ നടിയുടെയോ പേര് പറയണം. ഉടനെ ഞാൻ ആ നടൻ അഭിനയിച്ചിട്ടുള്ളൊരു സിനിമയുടെ പേര് പറയും. വീണ്ടും അടുത്ത ഒരു എന്താ പറയുക അടുത്തൊരു സിനിമയെ കുറിച്ച് നിങ്ങൾ പറയണം. മനസ്സിലായോ മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്കൊരു ചെറിയൊരു ഡൗട്ടുണ്ട്. ഇപ്പം എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ഇപ്പോൾ ഒരു സിനിമ ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചു, ദൃശ്യം എന്ന സിനിമ ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വേഗം എന്താ പറയണ്ടേ, മോഹൻലാൽ അല്ലേ, അല്ലെങ്കിൽ അതിൽ അഭിനയിച്ചിട്ടുള്ള വേറെ ആരുടെയെങ്കിലും മുഖം, ആരുടെ മുഖമാണോ മനസ്സിലേക്ക് വരുന്നത് അത് പറയുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ അടുത്തൊരു സിനിമ പറയും, ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള മറ്റൊരാളുടെ പേര് പറയണം. അങ്ങനെ അങ്ങനെ അങ്ങനെ കണക്ട് ചെയ്ത് ഒരു ഗെയിം ഇങ്ങനെ അങ്ങോട്ട് പോവും. നമ്മുടെ സിനിമ ചെയിൻ എന്ന് പറയുന്ന ഗെയിം ഇങ്ങനെ അങ്ങോട്ട് പോകും. എങ്ങനെയുണ്ട്? അപ്പോൾ ഇന്നത്തെ ദിവസം സാറ്റർഡേ നിങ്ങൾക്ക് വിഷസ് പറയാനുണ്ടെങ്കിൽ വിളിക്കാം, വിഷസ് അറിയിക്കാം. ഒപ്പം ഈ സിനിമ ചെയിൻ എന്ന ഗെയിമിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അടിപൊളിയായിട്ട് അല്ലെ, വാശിയോടെ വീറോടെ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ അഹല്യ വിഷസ് സ്റ്റാർട്ട് ചെയ്യാം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. എല്ലാവർക്കും ഒരു നല്ല സാറ്റർഡേ ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് ഫസ്റ്റ് സോങ്ങിലേക്ക് പോവാണ്. ഹിയർ വി ഗോ.

0: അതാണ് പാട്ട്. പാട്ടൊക്കെ കേട്ട് നമ്മളിതാ തിരിച്ചെത്തിയിരിക്കുകയാണ്. സമയം നോക്കുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ് 10 മിനിറ്റും 26 സെക്കൻഡുമാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ എന്റെ കൂടെ ആദ്യത്തെ കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ.
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കുന്നത്?
1: റിൻസൻ
0: ചേട്ടാ, റെഡിയാണോ ഗെയിമിന്? ആദ്യമായിട്ടാണോ? എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ എന്തായാലും ഫസ്റ്റ് ടൈം ആണ് ഈ ഗെയിം കളിക്കാൻ
1: പോണേ.
0: കേട്ടിട്ടേ ഇല്ലല്ലേ. എന്നാ പിന്നെ അടിപൊളി. ഇത് ഞാൻ തന്നെ ചിട്ടപ്പെടുത്തിയ ഒരു
1: ഗെയിം.
0: അതെയോ? അപ്പൊ ഞാൻ ഇതിങ്ങനെ ചുമ്മാ ഓരോ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും തന്നെ കിട്ടിയതാ കേട്ടോ. നമ്മളെല്ലാരും കൂടി ഇങ്ങനെ ആലോചിച്ചപ്പോ തന്നെ താനേ കിട്ടിയതാ. അല്ല, ഇന്നത്തെ ആദ്യത്തെ ഈര റിൻസൻ ചേട്ടൻ കൂടിയാണ്. ഈശ്വര ശക്തി തരട്ടെ.
1: അപ്പൊ നമുക്ക് ടെൻഷനൊന്നുമില്ല.
0: അപ്പോ
1: ഫസ്റ്റ്,
0: അല്ല ഞാനിപ്പോ ഒരു ഫസ്റ്റ് ഒരു ഫിലിമിന്റെ പേര് പറയും, അത് മാത്രമായിരിക്കും ഞാൻ തരുന്ന ഒരു ഹിന്റ്. അപ്പോ അതിൽ നിന്ന് റിൻസൻ ചേട്ടൻ ആ സിനിമയായിട്ട് കണക്ട് ചെയ്തിട്ട് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള നടിയുടെയോ നടന്റെയോ അത് അഭിനേതാക്കൾ ആരുടെയോ പേര് വേണമെങ്കിലും പറയാം. ഓക്കെ. അപ്പോ പിന്നെ ഞാൻ അപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ദൃശ്യം പറയുമ്പോഴത്തേക്കും ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടന്റെ മറ്റൊരു സിനിമ പറയാൻ ഞാൻ പറയും. അപ്പോ റിൻസൻ ചേട്ടൻ തന്നെ പറയണം. മനസ്സിലായ? അങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്ത് പോവും. എത്ര ഒരു ടയറിൽ വരെ പോവാൻ പറ്റുന്ന നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അടിപൊളി. അപ്പൊ ഞാൻ ആദ്യത്തെ സിനിമയുടെ പേര് അങ്ങോട്ട് പറയാണ്. ഈ പറക്കം തളിക.
1: ദിലീപ്
0: അഭിനയിച്ച മറ്റൊരു സിനിമ.
1: ചാന്ദുപുട്ടിൽ
0: അഭിനയിച്ചത് ആരാ?
1: ചാന്ദുപുട്ടിൽ അഭിനയിച്ചത് ദിലീപും മറ്റേ ഭാവന
0: അഭിനയിച്ച മറ്റൊരു സിനിമ.
1: സി ഐ ഡി
0: മൂസയിൽ അഭിനയിച്ച മറ്റൊരാള്.
1: സി ഐ ഡി മൂസ അഭിനയിച്ചത് പിന്നെ ഉള്ളത് കൊച്ചിൻ ഹനീഫ
0: അഭിനയിച്ച മറ്റൊരു സിനിമ.
1: മൂന്ന് മാസങ്ങൾക്ക്
0: മുമ്പിൽ അഭിനയിച്ചിട്ടുള്ള മറ്റൊരാള്.
1: അംബികയുടെ
0: മറ്റൊരു സിനിമ.
1: രാജാവിന്റെ മകൻ
0: അഭിനയിച്ച മറ്റൊരാള്.
1: മോഹൻലാൽ.
0: ഓക്കെ, അടിപൊളി. എത്ര പ്രാവശ്യം പറഞ്ഞു വന്നറിയോ? 7 പ്രാവശ്യം. 7 പ്രാവശ്യം പറഞ്ഞു വന്നു. ഞാൻ 6 വരെയായിരുന്നു ഇട്ടിരുന്നത്. പിന്നെ ആ ഒരു ലെവൽ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഒന്നുകൂടെ ലാസ്റ്റ് രാജാവിന്റെ മകൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓഫ്കോഴ്സ് ലാലേട്ടന്റെ പേര് പറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നമുക്ക് ആ രാജാവിന്റെ മകനെ തന്നെ നിർത്താന്ന് വിചാരിച്ചത്.
1: അതെ അതെ.
0: എങ്ങനെയുണ്ടായിരുന്നു ഗെയിം? എന്തായിരുന്നു പ്രശ്നം നേരിട്ടത്?
1: നല്ല ഗെയിമാണ്, പക്ഷേ
0: ശ്രദ്ധിച്ചില്ലെങ്കിൽ കയ്യിന്ന് പോവും. ശ്രദ്ധ വേണം, നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടണ്ടേ അല്ലേ? അതെ അതെ. പിന്നെ നമ്മൾ ഈ ഒരേപോലത്തെ സിനിമകൾ പറയുമ്പോഴത്തേക്ക് ഇപ്പൊ തുടക്കത്തിൽ നമ്മളിപ്പോ ഈ പറക്കം നൽകുക പറയുമ്പോഴത്തേക്കും ദിലീപ് പറയും. ദിലീപ് അഭിനയിച്ച മറ്റൊരു സിനിമ വീണ്ടും നമ്മള് ദിലീപിന്റെ ആണ് ഓർക്കുക. അപ്പൊ ചാന്ദുട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അല്ലേ വേറെ പെട്ടെന്ന് ആരൊക്കെയായിരുന്നു അതിലുള്ളത് എന്നുള്ളത് ഒരു ഡൗട്ട് വരും. അപ്പോ അതാണ് അതിന്റെ ഒരു ചലഞ്ച്. ഓക്കെ, അപ്പൊ സിനിമ ചെയിൻ ഗെയിമിൽ അടിപൊളിയായിട്ട് പങ്കെടുത്ത റിൻസൻ ചേട്ടൻ എല്ലാവിധ ഭാവുകളും കൺഗ്രാറ്റുലേഷൻസ് അറിയിക്കുന്നു. ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
1: വിഷസ് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ഫിലിയുടെ ശ്രോതാക്കൾക്ക്.
0: ഓക്കെ, താങ്ക് യു സോ മച്ച് റിൻസൻ ചേട്ടൻ. ഒരു ഹാപ്പി ഡേ വിഷസ് കേട്ടോ. അപ്പൊ നമ്മളെ വിളിച്ചത് റിൻസൻ ചേട്ടനാണ് ചാലക്കുടിയിൽ നിന്ന്. അപ്പൊ റിൻസൻ ചേട്ടൻ അടിപൊളിയായിട്ട് ഗെയിമൊക്കെ കളിച്ചു. അതാണ് ഇപ്പൊ നമ്മുടെ ഗെയിം. അതായത് വളരെയധികം ശ്രദ്ധാപൂർവം നമ്മൾ കളിക്കേണ്ട ഒരു ഗെയിമാണ്. എത്രത്തോളം നിങ്ങൾക്ക് സിനിമ ഇഷ്ടമാണ്, എത്രത്തോളം സിനിമ കാണുമ്പോൾ നിങ്ങൾ ആ സിനിമയിലായി പോവാറുണ്ട്, അതൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കി തരുന്ന ഒരു ഗെയിം കൂടിയാണ്. നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ.
2: ഹലോ ഡാർലിംഗ്, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഷക്കീല ചേച്ചി റെഡിയാണോ? അങ്കത്തട്ടിലേക്ക് വന്നിരിക്കുകയാണ് ചിരിച്ചുകൊണ്ട്. ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്താലോ.
2: ഓക്കെ,
0: ഫസ്റ്റ് ഞാൻ ചേച്ചിക്ക് തരാൻ പോകുന്ന സിനിമ അഴകിയ രാവണൻ.
2: മമ്മൂട്ടി
0: അഭിനയിച്ച മറ്റൊരു സിനിമ. വാത്സല്യത്തിലെ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ച മറ്റൊരാള്.
2: ഗീത
0: അഭിനയിച്ച മറ്റൊരു സിനിമ.
2: അഭിമന്യുവിലെ
0: ഗീതയുടെ ഒപ്പം മറ്റൊരാൾ ആരായിരുന്നു?
2: മോഹൻലാൽ.
0: ലാലേട്ടൻ അഭിനയിച്ച മറ്റൊരു സിനിമ.
2: എന്താണ്
0: ലാലേ സിനിമ? മറ്റൊരാള്. എന്താ ശോഭന, ശോഭനയുടെ പ്രിയപ്പെട്ട ഒരു ചിത്രം? ഓ അടിപൊളി. എത്ര വർഷം പറഞ്ഞു നമ്മൾ എത്ര ലെവല് വരെ എത്തിയിട്ടുണ്ടെന്നറിയോ? എത്ര ലെവല് വരെ നമ്മൾ എത്തിയിട്ടുണ്ടെന്നറിയോ? ഷക്കീല ചേച്ചിക്ക് എത്ര ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു, എത്ര ലെവല് വരെ എത്തിന്ന്? അതല്ലേ, അത് തന്നെ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ എങ്ങനെയാ മറ്റു ശ്രദ്ധിക്കാന്ന്? ഷക്കീല ചേച്ചി പക്ഷെ കേട്ടതായിട്ട് പറഞ്ഞു കേട്ടോ, എട്ടാമത്തെ ലെവൽ വരെ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഉള്ളിലൊരു സിനിമാ ഭ്രാന്തൻ ഇങ്ങനെ ഉറങ്ങി കിടപ്പുണ്ടെന്ന്.

0: ചെറുപ്പം
1: മുതലേ കാണുന്ന ആളൊന്നുമല്ല കേട്ടോ ഞാൻ, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം ടി വിയിലൊക്കെയാണ്.
0: പക്ഷെ എന്നാലും നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഉടനെ തന്നെ നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റില്ല. ലാലേട്ടൻ അഭിനയിച്ച സിനിമ എത്ര സിനിമകളുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സിൽ തുടരുവാണ് വന്നത്. അപ്പൊ നമ്മൾ തുടരും പറഞ്ഞു, വീണ്ടും അതിലാരാ അഭിനയിച്ചു കഴിഞ്ഞപ്പോ ശോഭനെ പറഞ്ഞു, കറക്റ്റായിട്ട് പറഞ്ഞു. പക്ഷെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ ആയി പോവാണെങ്കിൽ തീർന്നുപോയി. അപ്പോ അടിപൊളി ഷക്കീല ചേച്ചി, ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ? കണ്ടിട്ട് വന്നിട്ട് പറയൂ എങ്ങനെയുണ്ടായിരുന്നു. അപ്പൊ നമ്മള് വിളിച്ചത് ഷക്കീല ചേച്ചിയാണ്. അപ്പൊ ഷക്കീല ചേച്ചിയും നല്ല കിടിലനായിട്ട് 8 ലെവൽ വരെ എത്തി. അത് ഞാൻ പറയാൻ വിട്ടു, 8 ലെവൽ വരെ ഇങ്ങനെ എത്തി. അതായത് നമ്മൾ ഓരോന്ന് ചോദിച്ച് 8-ാമത്തെ ലെവൽ വരെ ഷക്കീല ചേച്ചി കറക്റ്റ് ആയിട്ട് പറഞ്ഞു. എവിടെയും തെറ്റുകളൊന്നും വരുത്തിയില്ല. തെറ്റ് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഗെയിം അവസാനിപ്പിക്കും, കാരണം എല്ലാവരും ഈ ഗെയിമിൽ വിന്നേഴ്സ് ആണല്ലോ. നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
2: ഗുഡ് മോർണിംഗ്.
0: ഇതാരാ സംസാരിക്കണേ? സിന്ധു ചേച്ചി, റെഡിയാണോ ഗെയിം കളിക്കാൻ? ഇന്നിപ്പോ വേറെ വർത്തമാനങ്ങളൊന്നുമില്ല, വിശേഷങ്ങളൊന്നുമില്ല, ഗെയിമാണ്, ഗെയിമോട് ഗെയിം. ഓക്കെ, അപ്പൊ നമുക്ക് ഷക്കീല ചേച്ചി നിർത്തിയ സ്ഥലത്ത് നിന്ന് തുടങ്ങാം. ഞാനൊരു സിനിമയുടെ പേര് പറയും, ആ സിനിമയായിട്ട് കണക്ട് ചെയ്തിട്ട് അതിൽ അഭിനയിച്ചിരിക്കുന്ന ആരുടെയെങ്കിലും പേര് പറയാം, നടന്റെയോ നടിയുടെയോ പേര് പറയാം. അപ്പോൾ നമ്മൾ ആ നടിയുടെ അടുത്ത സിനിമ ഏതാന്ന് ഞാൻ ചോദിക്കും. അപ്പൊ ചേച്ചി അത് പറയണം, പിന്നെ അതിൽ ആരാണ് അഭിനയിച്ചേക്കണം, അങ്ങനെ ഇതൊരു കണക്ട് ചെയ്ത് പോവും. എത്ര ലെവൽ വരെ പോവാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ് സിനിമയുടെ പേര്, മണിച്ചിത്രത്താഴ്.
2: മോഹൻലാൽ
0: അഭിനയിച്ച മറ്റൊരു സിനിമ. ആറാം തമ്പുരാനിലെ ലാലേട്ടനൊപ്പം അഭിനയിച്ചത് വേറെ ആരാ? മഞ്ജു വാര്യരുടെ വേറൊരു സിനിമ ഏതാ? പത്രത്തില് വേറെ ആരെ അഭിനയിച്ചേക്കണേ? മുരളി അഭിനയിച്ച മറ്റൊരു സിനിമ. കൊച്ചി രാജാവിൽ അഭിനയിച്ചിരിക്കുന്ന ആരൊക്കെയാ? ദിലീപിന്റെ മറ്റൊരു സിനിമ ഏതാ? ചക്രമത്തില് വേറെ ആരാ അഭിനയിച്ചേക്കണേ? കാവ്യമാധവന്റെ വേറൊരു സിനിമ. ഓ അടിപൊളി, എന്നെ തോൽപ്പിക്കാനാവില്ല അഭിരാമി, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഞാൻ കിട്ടിലോസ്കി. അടിപൊളിയായിട്ട് ഗെയിം കളിച്ചു കേട്ടോ. അതെ, അപ്പോ ടെൻഷൻ ഉണ്ടായിരുന്നോ ചേച്ചിക്ക്? ഇട്ടക്ക് അതന്നെ അതന്നെ അതാണ് നമുക്ക് വേണ്ടത്, ആ ഒരു സ്പിരിറ്റിൽ വന്ന് നമ്മൾ കളിക്കണം. അപ്പൊ സിന്ധു ചേച്ചി,
2: വിട്ടുകൊടുക്കരുത്.
0: അപ്പൊ പറയൂ, ഇന്ന് ആർക്കാണ് വിഷസ് കൊടുക്കേണ്ടത്?
2: കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും,
0: ഓക്കെ ഓക്കെ സിന്ധു ചേച്ചി, ഒരു ഹാപ്പി ഡേ ഞാനും വിഷ് ചെയ്യുന്നു. ബൈ ബൈ. നമ്മളെ വിളിച്ചത് സിന്ധു ചേച്ചിയാണ്. അപ്പൊ ചേച്ചിയും ഈ പറഞ്ഞ പോലെ തന്നെ 8-8 ലെവലുകൾ ഇങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തെറ്റാതെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു അടിപൊളിയായിട്ട് ഗെയിം കളിച്ചു. അപ്പൊ നമ്മുടെ സിനിമ ചെയിൻ എന്ന ഗെയിം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നെക്സ്റ്റ് ഒരു പാട്ട് കേൾക്കാനുള്ള സമയമാണ്. സമയം നോക്കുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ് 19 മിനിറ്റ്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
2: Ahalya wishes, your lovely wishes on Ahalya FM 90.4. കേട്ട് കൂട്ടുകൂടാ.
3: അങ്ങനെ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ സമയം 8:25 ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഞാൻ ഇനി മെസ്സേജസിലേക്ക് പോകണം. നമ്മളിവിടെ ഒരു സിനിമ ചെയിൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വിളിക്കേണ്ട നമ്പർ 8 81 50 9000. ആദ്യത്തെ മെസ്സേജ്, ഇന്ന് വടക്കേ വാവന്നൂർ വെച്ച് 27th വിവാഹ വാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ സ്ഥിരം ശ്രോതാവായ മുഹമ്മദ് ഇക്കയ്ക്കും ഭാര്യ സക്കീനയ്ക്കും 1000 വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. ജീവിതയാത്രയിൽ ഒരു വർഷം കൂടി കടന്നുപോയി. ഒരു മനസ്സുപോലെ മധുരമായി വിടരുന്ന സ്വപ്നം പോലെ എന്നും ഒന്നായി കഴിയാൻ സാധിക്കട്ടെ. ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഒത്തിരി സ്നേഹത്തോടെ 1000 വിവാഹ വാർഷിക ആശംസകൾ അറിയിച്ചിട്ടുണ്ട് ടി അഷ്റഫ്, വെസ്റ്റ് കൈപ്പുറം. ഓക്കെ, അഷ്റഫ് ഏട്ടനും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ഒപ്പം മുഹമ്മദിക്കും വൈഫിനും ഒരു ബ്യൂട്ടിഫുൾ വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ രാജപ്പൻ ചേട്ടൻ്റെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. രാജപ്പൻ ചേട്ടനും ഒരു നല്ല ദിവസമാവട്ടെ എന്ന് വിഷയമാണ്. നെക്സ്റ്റ് മെസ്സേജ് സുലൈ ചേട്ടൻ്റെ മെസ്സേജാണ്. നമുക്ക് തമ്മിലുള്ള വിശ്വാസം അതാണ് ഏറ്റവും വലുത്. ആ വിശ്വാസം കരുത്തായി കൈമുതലായി കൂടെയുണ്ടെങ്കിൽ ജീവിത വഴികളിൽ വെളിച്ചമണയാതെ ഉണ്ടാവും. ഏതിരുട്ടിലും മുന്നേറാനുള്ള സാധ്യതയായി അത് കൂടെ നിൽക്കും. വെളിച്ചം അണയാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് സുലൈ ചേട്ടൻ്റെ മെസ്സേജ്. എല്ലാവർക്കും ശുഭദിനം കൂടെ അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സുലൈ ചേട്ടനും ഒരു കിട്ടിലൻ ദിവസമാവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ,
4: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്,
3: ഗുഡ് മോർണിംഗ്. കേൾക്കാം, ഇതാരാ സംസാരിക്കണേ?
4: സുരേഷ്
3: ഏട്ടാ, റെഡിയാണോ ഗെയിം കളിക്കാൻ? ഇന്ന് നമ്മൾ ഇവിടെ ഒരു ഗംഭീര ഗെയിം ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ്. വാശിയേറിയ പോരാട്ടമാണ്
4: നടന്നുകൊണ്ടിരിക്കണേ.
3: എന്തോ
4: അതെ
3: അല്ലേ? ഓ ഓ, ഗോദയിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പൊ ഞാന് ഒരു സിനിമയുടെ പേര് പറയും, അപ്പൊ ചേട്ടൻ അതിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളുടെ പേര് പറയണം. വീണ്ടും നമ്മൾ ആ പറഞ്ഞ ആ പേരിൽ നിന്ന് അടുത്ത സിനിമയിലേക്ക് പോവാണ്, പിന്നെ അടുത്ത നടനിലേക്ക്, നടിയിലേക്ക്, അങ്ങനെ അങ്ങനെ പോവും. ഓക്കെ
4: ഓക്കെ.
3: അപ്പൊ ഞാൻ ആദ്യം തരാൻ പോകുന്ന എന്താ പറയാ പേര്, സിനിമ പേര് പ്രേമലു. പ്രേമലു,
4: പ്രേമലു.
3: നസ്ലിൻ അഭിനയിച്ച മറ്റൊരു സിനിമ
4: തണ്ണീർമത്തൻ
3: ദിനങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത് ആരാ?
4: വിനീത്
3: ശ്രീനിവാസന്റെ വേറൊരു സിനിമ ഏതാ?
4: സൈക്കിൾ.
3: സൈക്കിളിൽ ആരൊക്കെയാ അഭിനയിച്ചേക്കണ്?
4: വിനുമോഹൻ.
3: വിനുമോഹൻ അഭിനയിച്ച വേറൊരു സിനിമ ഏതാ?
4: നിവേദ്യം.
3: നിവേദ്യത്തില് വിനുമോഹനൊപ്പം നായികയായിട്ട് അഭിനയിച്ച ആരാ?
4: ബാമ.
3: ബാമയുടെ മറ്റൊരു സിനിമ? ബാമയ്ക്ക് വേറെ സിനിമയുണ്ടോ? ഏത് സിനിമയാന്നൊക്കെ കിട്ടും, ആലോചിച്ച് നോക്കൂ. കിട്ടും. ബാമ അഭിനയിച്ച മറ്റൊരു സിനിമ? എന്തോ ഇന്ദ്രജിത്തിന്റെ ഒപ്പം ഒരു
4: സിനിമയുണ്ട്.
3: ജയസൂര്യയുടെ ഒപ്പാണോ?
4: ഹാപ്പി ഹസ്ബൻഡ്സ് ആണോ?
3: ഹാപ്പി ഹസ്ബൻഡ്സ് എന്ന സിനിമയില് ബാമ. ഹസ്ബൻഡ്സ് ഇൻ ഗോവയില് ബാമയുണ്ടോ? ലാസ്റ്റ് ലെവലിലല്ലേ, കുഴപ്പമില്ല കുഴപ്പമില്ല. എന്റെ മനസ്സിലുണ്ടായിരുന്നിട്ടുള്ള സിനിമ ഏതാന്ന് ഞാൻ പറയട്ടെ. ജനപ്രിയൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, ജയസൂര്യയായിട്ട്. നല്ല സിനിമയാണ്. അപ്പൊ അത് ഞാൻ വിചാരിച്ചു, പക്ഷേ അത് പറയായിരിക്കും എന്നിങ്ങനെ വിചാരിച്ചു. എന്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ പറയാൻ ഇങ്ങനെ ഞാൻ വെമ്പുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ പറയിപ്പിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ പറയിപ്പിക്കണല്ലോ. അപ്പൊ സുരേഷ് ഏട്ടാ, പ്രശ്നമില്ല കേട്ടോ. 8th ലെവൽ വരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഈ ബാമയുടെ ചോദ്യം
4: 8
3: പറഞ്ഞു നീ, അടിപൊളിയായിട്ട്.
4: അടിപൊളി,
3: പിന്നല്ല, സൂപ്പർ. അപ്പൊ ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ? പറയൂ.
4: എടാ വിഷസ് എല്ലാവർക്കും. പിന്നെ ഒരു കാര്യമുണ്ടോ, നാളെ നാളെ നമ്മുടെ ഷോപ്പിൽ ഒരു മാംഗോ ഫെസ്റ്റ് നടത്തണം, ഞാൻ ക്ഷണിക്കും എല്ലാവരെയും.
3: ഓക്കേ, അടിപൊളി. എന്താണ് മാംഗോ ഫെസ്റ്റിന്റെ പ്രത്യേകത?
4: മാംഗോന്റെ ഒരു നമ്മളൊരു 50+ തരത്തിലുള്ള മാംഗോ ഡിസ്പ്ലേ ഉണ്ട്. അതുകൂടെ മാംഗോ കൊണ്ടുള്ള കുറെ വിഭവങ്ങൾ, കേക്ക്, മൂക്ക്, പേസ്ട്രീസ്, കുറെ സംഭവം ഉണ്ടാവും. പായസം, മാംഗോ ഗാർലിക് പായസം,
3: മാമ്പഴ പായസം ഒക്കെ അല്ലേ? താങ്ക് യു സോ മച്ച് സുരേഷ് ഏട്ടാ. എന്തായാലും മാംഗോ ഫെസ്റ്റ് അടിപൊളിയായിട്ട് നടക്കട്ടെ. ഞാൻ കൂടുതൽ മാംഗോ ഫെസ്റ്റിനെ കുറിച്ച് ചോദിക്കണില്ല. ഓക്കേ, ബൈ ബൈ,
4: താങ്ക് യു സോ മച്ച്.
3: ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് സുരേഷ് ഏട്ടനാണ്. സുരേഷ് ഏട്ടൻ നല്ല കിടിലനായിട്ട് ഗെയിം കളിച്ചു. ലാസ്റ്റ് വന്നപ്പോ ബാമ്മ എന്ന ആ ഒരു നടിയുടെ ആ ഒരു മറ്റു സിനിമകളിൽ കണ്ടെത്താൻ കുറച്ച് വിഷമിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതുവരെ കിട്ടില്ലനായിട്ട് ഗെയിം കളിച്ചു. നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ
5: ഹലോ, ഗുഡ് മോർണിംഗ് അബി.
3: ഗുഡ് മോർണിംഗ്, ഇതാരാ സംസാരിക്കണേ?
5: ബാലൻ ഫ്രം ചിറ്റു.
3: ബാലൻ, ഇവിടെ ഒരു ഗോതയുണ്ട് അറിയോ, ഇവിടെ ഒരു ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇതൊക്കെ അറിഞ്ഞോ? ഇങ്ങനെ ആരോ കേട്ടു അല്ലേ, ആരും പറയുന്ന ഇങ്ങനെ കേട്ടു.
5: അപ്പൊ
3: ഗെയിം റെഡി ആണോ? നമുക്ക് ഗെയിം കളിച്ചാലോ?
5: എനിക്ക് വ്യക്തമായിട്ട് ഗെയിമിനെ കുറിച്ച് ഞാൻ മുഴുവനായി കേട്ടില്ല, മനസ്സിലായില്ല. ഒന്ന് വ്യക്തമാക്കാവോ?
3: ഒന്ന് വ്യക്തമാക്കാലോ. അതായത് ഇപ്പൊ ഞാനൊരു സിനിമയുടെ പേര് പറയും, ഇപ്പൊ ആടുജീവിതം എന്ന സിനിമയുടെ പേര് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അതിൽ അഭിനയിച്ചിരിക്കുന്ന ആരുടെ പേരാണ് മനസ്സിലേക്ക് വരിക, ബാലന്റെ മനസ്സിലേക്ക് വരുന്നത്?
5: പൃഥ്വിരാജ്.
3: പൃഥ്വിരാജ്. അപ്പൊ ഞാൻ ചോദിക്കും, പൃഥ്വിരാജ് അഭിനയിച്ച മറ്റൊരു സിനിമ പറയൂ. അപ്പോൾ നമ്മൾ അടുത്ത സിനിമ പറയണം, പുതിയ മുഖം. പുതിയ മുഖത്തിൽ പൃഥ്വിരാജിന്റെ ഒപ്പം അഭിനയിച്ചിട്ടുള്ള ആരാ? പ്രിയാമണി. പ്രിയാമണി അഭിനയിച്ച വേറെ സിനിമ ഏതാ? തിരക്കഥ. അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ ഇതൊരു ചെയിൻ പോലെ ഇങ്ങനെ പോവും. ഓക്കെ,
5: ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ പൃഥ്വിരാജിന്റെ ഒപ്പം അഭിനയിച്ചത് ആക്ടേഴ്സിന്റെ പേര് തന്നെ പറയണോ, അതിൽ അഭിനയിച്ച ആരുടെ പേര് വേണമെങ്കിലും പറയാം?
3: അതിൽ അഭിനയിച്ചിട്ടുള്ള ആരുടെ പേര് വേണമെങ്കിലും പറയാം. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ ആടുജീവിതത്തിൽ അഭിനയിച്ചിരിക്കുന്ന ഒരാളുടെ പേര് മറ്റൊരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ അഭിനയിച്ചിട്ടുള്ള അടുത്ത സിനിമ ഞാൻ ചോദിക്കും, അപ്പൊ അത് പറയണം. ഓക്കെ
5: ഓക്കെ ഓക്കെ,
3: അങ്ങനെയാണ് നമ്മുടെ ഗെയിം. അപ്പൊ റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്കിതാ നേരെ ഗെയിമിലേക്ക് പോവാം. ഫസ്റ്റ് ഞാൻ തരാൻ പോകുന്ന ചിത്രം കിങ് ഓഫ് കൊത്ത.
5: ദുൽഖർ സൽമാൻ.
3: ദുൽഖർ സൽമാൻ അഭിനയിച്ച വേറൊരു സിനിമ ഏതാ?
5: നമ്മുടെ ചാർലി.
3: ചാർലി. ചാർലിയിൽ ദുൽഖർ സൽമാന്റെ ഒപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു
5: അഭിനയിക്കുന്നത്?
3: പാർവതി. പാർവതി തിരുവത്തിന്റെ വേറൊരു സിനിമ ഏതാ?
5: വിനോദയാത്രയില്
3: വേറെ ആരാ അഭിനയിച്ചേക്കണേ?
5: ദിലീപ്.
3: ദിലീപിന്റെ മറ്റൊരു സിനിമ പറയൂ.
5: പാണ്ടിപ്പട.
3: പാണ്ടിപ്പടയില് വേറെ ആരാ അഭിനയിച്ചേക്കണേ? പോരട്ടെ പോരട്ടെ, പാണ്ടിപ്പട.
5: പാണ്ടിപ്പടയില്
3: ഹരിശ്രീശോകൻ. ഹരിശ്രീശോകൻ ചേട്ടന്റെ വേറൊരു സിനിമ കൂടെ പറയോ?
5: കൊച്ചി രാജാവ്.
3: കൊച്ചി രാജാവില് വേറെ ആരൊക്കെ ഉണ്ട്?
5: ദിലീപ്.
3: ദിലീപിന്റെ വേറൊരു സിനിമ ഏതാ? മണിച്ചിത്രത്താഴിൽ ദിലീപ് ഉണ്ടോ? ഓ, എന്തായാലും ഒരു കുഴപ്പമില്ല കുഴപ്പമില്ല, അത് സീനില്ല. ആ ഒരു ഫാസ്റ്റ് പേസിൽ ഇങ്ങനെ വരായിരുന്നേ, സൂപ്പർ ഫാസ്റ്റ് പോലെ വരായിരുന്നേ. ഇടയ്ക്ക് പിന്നെ നമ്മള് ഗിയർ ഒന്ന് ചേഞ്ച് ചെയ്ത് കുറച്ചുകൂടെ സ്പീഡായി, അപ്പോഴത്തേക്കാണ് മണിച്ചിത്രത്താഴ് വന്നത്. എന്നാലും മണിച്ചിത്രത്താഴിൽ ദിലീപ് ഉണ്ടെന്ന് പറഞ്ഞു കളഞ്ഞല്ലോ ബാല. അതെല്ലേ, അതിങ്ങനെ മനസ്സിലിരിക്കായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, കിഡിലൻ ആ ഒരു ഫാസ്റ്റ് പേസിൽ ഗെയിം കളിച്ചു. ഞാനിങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ട് ദുൽഖറിന്റെ സിനിമ ചാർലി ഇതൊക്കെ പറഞ്ഞിട്ട്, ചാർലി അഭിനയിച്ച പാർവതി ഇതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്പീഡിലായിരുന്നു ബാലൻ ഗെയിം കളിച്ചത്. താങ്ക് യു സോ മച്ച്.
5: ഈ ഒരു സംഭവം
3: പറയും,
5: ഇതിപ്പോ എന്റേത് മാത്രമല്ല, ചിലപ്പോ ആദ്യം അറിയില്ല ഇങ്ങനെ സംഭവിക്കാറുണ്ട്. കാരണം ഞാൻ പണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയപ്പോ ഇതുപോലെ എന്റെ മുന്നിൽ എന്റെ ഫ്രണ്ട് ഇരിക്കുമ്പോ ആ പഠിപ്പിക്കുന്ന മാഷ് ഞാൻ കറക്റ്റായി വണ്ടി ഓടിച്ച് ചെയ്തായിരുന്നു. അപ്പൊ മാഷ് പറയണം, നോക്കിയോ ഇവൻ കറക്റ്റായി എടുക്കുന്ന പറഞ്ഞ ആ സെക്കൻഡ് കഴിഞ്ഞ് ഞാൻ പോയി മുട്ടിയായിരുന്നു. ഇതുവരെ അത് പറഞ്ഞതുപോലെ തന്നെ കറക്റ്റായി ആ ഒരു ഇതില് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എന്റെ ഒരു കൺഫ്യൂഷൻ.
3: എന്തായാലും പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അടിപൊളിയായിട്ട് ഗെയിം കളിച്ചു. ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കാനുള്ളത് പറയൂ?
5: ഇന്ന് പിറന്നാളും വെഡിങ് ഡേ, അതുപോലെ ആന്റിക്ക് വെഡിങ് ഡേ കാര്യം പറഞ്ഞായിരുന്നു കഴിഞ്ഞ്.
3: ഓക്കെ,
5: അവർക്കും നല്ലൊരു വിവാഹ മംഗളാശംസകൾ നേരുന്നു. പിന്നെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും, പിന്നെ അബിക്ക് സ്പെഷ്യൽ ആയിട്ട് ഈ ഒരു ഗെയിം കൊണ്ടുവന്നതിന്.
3: താങ്ക് യു ബാല, താങ്ക് യു സോ മച്ച്. നല്ലൊരു ഹാപ്പി ഡേ ഞാൻ വിഷ് ചെയ്യുന്നു
5: കേട്ടോ.
3: ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ബാലനാണ്. ഒരു ഫാസ്റ്റ് പേസിലായിരുന്നു നമ്മുടെ ഈ ഗെയിം ഇങ്ങനെ മാറിയത് അല്ലേ, അങ്ങനെ പതുക്കെ പതുക്കെ വരെയായിരുന്നു. പക്ഷെ ബാലൻ അതിന്റെ ആ ഒരു ഗിയർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടെ സ്പീഡ് ആക്കിയിട്ടുണ്ട് ഗെയിം. എനിവേ, നമുക്ക് നെക്സ്റ്റ് കോളറിലേക്കൂടെ പോവാം. ആരാണെന്ന് നോക്കട്ടെ. ഹലോ
6: ഹലോ
3: ഹലോ ഗുഡ് മോർണിംഗ്
6: ഗുഡ് മോർണിംഗ്
3: ഇതാരാ സംസാരിക്കണേ?
6: ഞാൻ സലീമാണ്, ആലത്തൂർ.
3: സലീം ചേട്ടാ റെഡിയാണോ ഗെയിം കളിക്കാൻ?
6: നേരെ ഗെയിമിലേക്ക്
3: പോവാം. ഒന്നും നോക്കണ്ട, ഒരു കാര്യവും ചോദിക്കണ്ട, ഗെയിം അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും സലീം ചേട്ടന്റെ ആദ്യത്തെ പേര് പറയാം, സിനിമ പേര് പറയാം. ഇൻ ഹരിഹർ നഗർ. അതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരാളുടെ പേര് പറയൂ.
6: ജഗദീഷ്.
3: ജഗദീഷ്. ജഗദീഷിന്റെ മറ്റൊരു സിനിമ ഏതാ?
6: വല്യേട്ടൻ.
3: വല്യേട്ടനില് ജഗതിയോ എന്ന് ജഗദീഷോ എന്ന് ചോദിക്കാൻ വരുവായിരുന്നു ഞാൻ. വല്യേട്ടനല്ല, ഹിറ്റ്ലർ. ഹിറ്റ്ലറിൽ അഭിനയിച്ചിരിക്കുന്ന വേറൊരാളുടെ പേര് പറയും.
6: മമ്മൂട്ടി.
3: മമ്മൂട്ടി. മമ്മൂട്ടിയുടെ വേറൊരു സിനിമ ഏതാ? മമ്മൂക്കയുടെ വേറൊരു സിനിമ രാജമാണിക്യം. രാജമാണിക്യത്തില് വേറെ ആരാ അഭിനയിച്ചേക്കണേ? കൊച്ചിൻ ഹനീഫയുടെ വേറൊരു സിനിമ ഏതാ? മീശമാധവൻ. ആരാ അഭിനയിച്ചേക്കണേ? ദിലീപിന്റെ വേറൊരു സിനിമ ഏതാ?
6: ലയൺ.
3: ലയണിൽ വേറെ ആരാ അഭിനയിച്ചേക്കണേ?
6: കാവ്യമാധവൻ.
3: കാവ്യമാധവന്റെ വേറൊരു സിനിമ?
6: ഈ പട്ടണത്തിൽ ഭൂതം.
3: ഈ പട്ടണത്തിൽ ഭൂതത്തിൽ ആരൊക്കെ അഭിനയിച്ചേക്കണേ കാവ്യമാധവൻ അല്ലാതെ? പറ വേഗം പറ. നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റ് സംഭവമാണ്, പെട്ടെന്ന് പറഞ്ഞു.
6: കാവ്യമാധവൻ അല്ലാതെ പറയണം.
3: ആ അതെ.
6: ഞാൻ ലാസ്റ്റ് പറഞ്ഞ സിനിമ ഏത്?
3: ഈ പട്ടണത്തിൽ ഭൂതം.
6: ഭൂതത്തിലാണോ?
3: അതെ. ഈ പട്ടണത്തിൽ ഭൂതത്തില് മമ്മൂക്ക പറയാൻ പറ്റില്ല, കാവ്യമാധവനും പറയാൻ പറ്റില്ല, വേറൊരാളെയാണ് പറയണ്ടേ. ഞാൻ പറയട്ടെ?
6: ഇന്നസെന്റ്.
3: ഇന്നസെന്റ്. ഓക്കെ, ഞാനിങ്ങനെ സലീം കുമാറിനെ പറയുക, അല്ലെങ്കിൽ വേറെ ബിന്ദു പണിക്കർ അല്ലേ? ആ ബിന്ദു പണിക്കർ, സുരാജ് വെഞ്ഞാറമൂട്, ഒരുപാട് പേര് അതിലുണ്ടല്ലോ അല്ലേ? അപ്പൊ ഞാൻ ആരെങ്കിലും വേഗം പറ, ഗിന്നസ് ബക്രു ചേട്ടനെ പറ അറ്റ്ലീസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിങ്ങനെ ഇവിടെ ടെൻഷൻ ആയിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, എട്ടാമത്തെ ലെവൽ വരെ സൂപ്പർ ആയിട്ട് ഗെയിം കളിച്ചു. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ആർക്ക വിഷസ് കൊടുക്കണ്ടേ സലീം ചേട്ടാ?
6: മെയ് 15-ാം തീയതി കഴിഞ്ഞു പോയ 15-ാം തീയതി എന്റെ ഉമ്മാടെ ബർത്ത്ഡേ ആയിരുന്നു. ഉമ്മ റേഡിയോ കേട്ടോണ്ട്
3: അല്ലേ? ഓക്കെ, അപ്പൊ ഗദീജുമ്മേ, ബില്ലീറ്റഡ് ആയിട്ടുള്ള ബർത്ത്ഡേ വിഷസ് കഴിഞ്ഞുപോയി അല്ലേ? 15 കഴിഞ്ഞുപോയി, പക്ഷെ എന്നാലും വളരെ സ്നേഹത്തോടെ ഞങ്ങൾ എല്ലാരെയും ചേർത്ത് ഇങ്ങനെ പിടിച്ചോണ്ട് ഹാപ്പി ബർത്ത്ഡേ വിഷസ് കേട്ടോ. ഓക്കെ സലീം ചേട്ടാ, ബൈ ബൈ. നമ്മളെ വിളിച്ചത് സലീം ചേട്ടനാണ്. നല്ലൊരു ദിവസം അദ്ദേഹത്തിനൂടെ വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് പാട്ടിലേക്ക് പോവാണ്. പാട്ടിന്റെ സമയമാണ്. ദാസേട്ടന്റെ ശബ്ദത്തിൽ ഒരു ഗംഭീര പാട്ട് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം.

0: അങ്ങനെ ദാസേട്ടന്റെ ശബ്ദത്തിൽ തത്സമയം ഒരു പെൺകുട്ടി എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. വി ആർ ഓൺ എ സാറ്റർഡേ, ഒരു ബ്യൂട്ടിഫുൾ സിനിമ ചെയിൻ ഗെയിം നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് ഈ ഒരു ഗോദയിൽ ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു, സിനിമ പേരുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നടിയുടെ പേര് പറയുന്നു, നടന്റെ പേര് പറയുന്നു. വാശിയേറിയ ഒരു പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ദാരാ വിളിക്കണേ, ദാരാ സംസാരിക്കണേ.
1: അശ്വതി.
0: അശ്വതി, അശ്വതി എവിടെ?

0: ഓക്കെ, അപ്പൊ ഞാൻ ആദ്യത്തെ സിനിമയുടെ പേര് പറയട്ടെ. പുതിയ സിനിമ വേണോ പഴയ സിനിമ വേണോ?
1: പുതിയ സിനിമ.
0: പുതിയ സിനിമയാണ് വേണ്ടത്. അപ്പൊ ഞാൻ ദാ അശ്വതിക്ക് സർവമായ നിവിൻ പോളി അഭിനയിച്ച വേറൊരു സിനിമ പറയോ.
1: ഓം ശാന്തി ഓശാന.
0: ഓം ശാന്തി ഓശാനയില് വേറെ ആരായിരുന്നു അഭിനയിച്ചിരുന്നേ നിവിൻ പോളി അല്ലാണ്ട്? ആരാ? നസ്രിയ. നസ്രിയ അഭിനയിച്ച വേറൊരു സിനിമ ഏതാ? നസ്രിയ അഭിനയിച്ച വേറെ സിനിമ ഏതാ അവിടെ? ഏതാ? ബാംഗ്ലൂർ ഡേയ്സ്. ബാംഗ്ലൂർ ഡേയ്സിൽ വേറെ ആരാ അഭിനയിച്ചിരിക്കുന്നത്? ദുൽഖർ സൽമാന്റെ വേറൊരു സിനിമ പറയോ. യമണ്ടൻ പ്രേമകഥയിൽ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? ദുൽഖറിന്റെ ഒപ്പം ആരാ അഭിനയിച്ചേക്കണേ?
1: സൗബിൻ.
0: സൗബിൻ. സൗബിന്റെ വേറൊരു സിനിമ ഏതാ?
1: അമ്പിളി.
0: അമ്പിളി. ഓക്കെ, അടിയോളി അടിയോളി. സൂപ്പർ ആയിട്ട് ഗെയിം കളിച്ചു കേട്ടോ അശ്വതി. എന്താ ഇത്, അടിപൊളിയായിട്ട് ഗെയിം കളിക്കണല്ലോ. ഇനി ഇനിയും ചോദിച്ചാ പറയൂലേ കറക്റ്റ് ആയിട്ട്? കൊറേ എനിക്കറിയാം, തോക്കാനായിട്ടുള്ള മനസ്സില്ല, തോപ്പിക്കാൻ പറ്റൂല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അടിപൊളി കേട്ടോ. കിടിലൻ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഇന്ന് ആർക്ക് വിഷസ് കൊടുക്കണ്ടേ? പറയൂ. അനിയൻ. എന്താ അനിയന്റെ പേര്?
1: അഭിഷേക്.
0: അഭിഷേക്. ഇന്ന് ബർത്ത്ഡേ ആണോ അഭിഷേകിന്റെ?
1: അല്ല
0: അല്ല, വെറുതെ ഒരു വിഷസ് അല്ലേ. ഓക്കെ, അപ്പൊ അഭിഷേകിന് ഒരു കിട്ടുക്കാച്ചി ദിവസം ആവട്ടെ. ഓക്കെ ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് അശ്വതി കുട്ടിയാണ്. അശ്വതി കുട്ടിക്ക് ഇന്നത്തെ വിഷസ് പറയാനുള്ളത് അഭിഷേകിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അഭിഷേകെ ഒരു കിട്ടിക്കാച്ചി കിടിലന്തേ ആവട്ടെ എന്നതാ അശ്വതി വിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അശ്വതിക്കും അതുപോലെ ഒരു ഗുഡ് ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്യണു. നെക്സ്റ്റ് കോളറിലേക്ക് പോവാം നമുക്ക്. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ് അബി.
0: ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കുന്നേ?
2: സുചിത്ര.
0: സുചിത്ര ചേച്ചി, വാശിയേറിയ പോരാട്ടത്തിലേക്ക് സ്വാഗതം. എന്തായാലും നമുക്ക് നോക്കാം അല്ലെ. എന്തായാലും നല്ല, നമ്മുടെ കുട്ടികൾ വരെ വിളിച്ചിട്ടങ്ങോട്ട് തീ പാറിക്കുന്ന വിധത്തിലുള്ള പോരാട്ടാണ് ഇവിടെ നടക്കണേ. അപ്പൊ പിന്നെ നമ്മളൊരു കൈ നോക്കണ്ടേ അല്ലേ?
2: നോക്കാം.
0: അപ്പൊ ഞാൻ ആദ്യം സിനിമയുടെ പേര് പറയട്ടെ.
2: പറയൂ.
0: റൺ ബേബി റൺ. മോഹൻലാലിന്റെ മറ്റൊരു സിനിമ ഏതാ?
2: ദൃശ്യം.
0: ദൃശ്യത്തിൽ വേറെ ആരാ അഭിനയിച്ചേക്കണേ?
2: മീന.
0: മീനയുടെ വേറൊരു സിനിമ? മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ. മീനയും മോഹൻലാലിനൊപ്പം ആരൊക്കെ അഭിനയിച്ചേക്കണേ?
2: വീണ്ടും ഞാൻ മോഹൻലാലിൽ.
0: ഓക്കെ, എന്തായാലും ലാലേട്ടൻ അഭിനയിച്ചിരിക്കും. ലാലേട്ടന്റെ മറ്റൊരു സിനിമ വേഗം പറഞ്ഞു.
2: മണിച്ചിത്രത്താഴിൽ.
0: മണിച്ചിത്രത്താഴിൽ വേറെ ആരാ അഭിനയിച്ചേക്കണേ?
2: ശോഭന.
0: ശോഭനയുടെ വേറൊരു സിനിമ ഏതാ?
2: ശോഭനയുടെ സിനിമ തുടക്കം.
0: ഓക്കെ, തുടരുമില്ല. വേറെ ആരൊക്കെ അഭിനയിച്ചേക്കണേ? വീണ്ടും ഞാൻ മോഹൻലാലിനെ പറയുള്ളൂ എന്ന്. നമ്മള് അതിലെ ആ ഒരു വില്ലനില്ലേ, ജോർജ് സാർ, പ്രകാശ് മാത്യു, അങ്ങനെ നമുക്ക് അങ്ങോട്ട് കൊണ്ട് നിർത്തായിരുന്നു. പെട്ടു. എന്തായാലും സാരമില്ല സുചിത്ര ചേച്ചി. വീണ്ടും വീണ്ടും ഞാൻ ചോദിക്കുമ്പോഴത്തേക്കും മുന്തിരിവള്ളികളിൽ വേറെ ആരാ? ലാലേട്ടനല്ലാതെ വേറെ ആരുമില്ല അതില്. തുടരുമില്ല. വേറെ ആരാ? ലാലേട്ടൻ തന്നെ. എന്തായാലും ആ സ്പിരിറ്റ് ഉണ്ടല്ലോ. അപ്പൊ ചേച്ചി, ഇനി നമുക്ക് ഇതുപോലെയുള്ള ഗെയിംസ് വരുമ്പോഴത്തേക്കും വിളിക്കണം. വൻ വിജയത്തിൽ നമുക്ക് പരാജയപ്പെടണം. പക്ഷെ എന്നാലും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണില്ലേ, അതാണ് അതാണ് എനിക്ക് വേണ്ടത്.
2: നമുക്ക്
0: അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എന്തായാലും തോറ്റു. ഇനിയിപ്പോ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല എന്നല്ലേ. അപ്പൊ ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ? പറയൂ.
2: ഇന്ന് ഞങ്ങൾക്ക് എന്നെ വിഷസ്, ഇന്ന് ഞങ്ങളുടെ 60th വെഡിങ് ആനിവേഴ്സറി ആണ്.
0: ഓ മൈ ഗോഡ്, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ്.
2: താങ്ക് യു.
0: എന്താ ചേട്ടന്റെ പേരെന്താ?
2: രവി.
0: രവീന്ദ്രൻ. ചേട്ടനും ചേച്ചിയും കൂടെ ഇന്ന് ഇപ്പോ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് പുറത്തൊക്കെ പോയി, ഫുഡൊക്കെ കഴിച്ച്, കേക്കൊക്കെ മുറിച്ച്, അങ്ങനെയാണോ പരിപാടി? എന്താണ് പരിപാടി?
2: ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അറിയട്ടെ, വർക്കിന് പോണം.
0: എന്തോ എന്തോ സർപ്രൈസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
2: പൊന്നൂര് കേക്ക് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്.
0: ഓക്കെ, അപ്പൊ നിങ്ങളെ രണ്ടുപേരെയും ഞെട്ടിക്കും പൊന്നൂസ്, ഉറപ്പാ. ഓക്കെ, അപ്പൊ ചേച്ചി ഒരിക്കൽ കൂടി വിവാഹ വാർഷിക ദിന മംഗളാശംസകൾ. ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് സുചിത്ര ചേച്ചിയാണ്. വളരെ ഗംഭീരമായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ എട്ടയ്ക്ക് ചില പരാജയങ്ങൾ പറ്റി.

0: െങ്കിലും വളരെ അടിപൊളിയായിട്ടല്ലേ ചിരിച്ചിട്ട് സൂപ്പറായിട്ടാണ് ആ ഗെയിമിൽ പങ്കെടുത്തത്. ആ ഒരു സ്പിരിറ്റിലാണ് ചേച്ചി പങ്കെടുത്തത്. അപ്പൊ ചേച്ചിയുടെയും ചേട്ടന്റെയും വെഡിങ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞു, ഒരു ഹാപ്പി ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഹലോ, ഞാനും നല്ലപ്പള്ളി നിന്ന് അനിതയാണ്.
0: നല്ലപ്പള്ളി നിന്ന് അനിത ചേച്ചിയാണോ? എന്താണ് വിശേഷം ചേച്ചി? സുഖല്ലേ?
1: സുഖമായിട്ടിരിക്കുന്നു.
0: റെഡിയാണോ ഗെയിം കളിക്കാൻ?
1: റെഡിയാണ്.
0: ഓക്കെ, അപ്പൊ ഞാൻ ചേച്ചിക്ക് ആദ്യത്തെ സിനിമ തരാം. തട്ടത്തിൻ പറയത്ത്.
1: നിവിൻ
0: പോളി അഭിനയിച്ച വേറൊരു സിനിമ പറയോ?
1: ബാംഗ്ലൂർ ഡേയ്സ്.
0: ബാംഗ്ലൂർ ഡേയ്സിൽ പിന്നെ ആരൊക്കെയാ അഭിനയിച്ചേക്കണേ?
1: നസ്രിയ.
0: നസ്രിയയുടെ വേറൊരു സിനിമ ഏതാ?
1: ഓശാന്തി ഓശാന.
0: ഓംശാന്തി ഓശാനയില് നസ്രിയയുടെ ഒപ്പം വേറെ ആരാ അഭിനയിച്ചേക്കണേ?
1: നിവിൻ പോളി.
0: നിവിൻ പോളി. നിവിൻ പോളി അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ അതില്? ഓംശാന്തി ഓഷാൻ. അത് ആലോചിച്ച് നോക്കിക്കേ. ഓംശാന്തി ഓഷാനിൽ ഒരു കിഡിലൻ ക്യാരക്ടർ.
1: വിജയരാഘവൻ.
0: വിജയരാഘവൻ. ഓക്കെ, വിജയരാഘവൻ അഭിനയിച്ചിട്ടുള്ള വേറൊരു സിനിമ കൂടെ. ഒരു ഈ അടുത്ത് ഇറങ്ങിയ ഒരു കിഡിലും പടം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ആസിഫ് അലി ഒക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള കിഷ്കിൻ, അങ്ങനെ എന്തോ കിഷ്കിൻഡ കാണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സിനിമ. എല്ലാം കയ്യിന്ന് പോയി. സാരില്ല,
1: മറ്റുള്ളവർ ചോദിക്കുമ്പോഴൊക്കെ അത് കഴിഞ്ഞ ഇതന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനും മകനും കൂടി ഇങ്ങനെ ഡിസ്കസ് ചെയ്യായിരുന്നു. പക്ഷെ നമുക്ക് വന്നപ്പോ എല്ലാം മറന്നുപോയി.
0: സാരില്ല കേട്ടോ, സാരില്ല. നമ്മൾ ഇതുപോലെ ഇനിയിപ്പോ ഇടയ്ക്ക് ഇങ്ങനെ ഗെയിമൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അനിത ചേച്ചി വിളിക്കണം. ഓക്കെ
1: ഓക്കെ
0: ഓക്കെ. അപ്പൊ പറയൂ, ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
1: എന്റെ ഫ്രണ്ട്സിനും ഏട്ടനും മകനും.
0: ഓക്കെ, എന്താ മോന്റെ പേര്? നിങ്ങൾ രണ്ടുപേരും അല്ലേ ഇവിടെ ഗെയിം കളിച്ചോണ്ടിരുന്നെന്ന് പറഞ്ഞു?
1: അതെ അതെ, അനിരുദ്ധ. അനിരുദ്ധ.
0: ഓക്കെ, അപ്പൊ രണ്ടാൾക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ. ബൈ ബൈ. നമ്മളെ വിളിച്ചത് അനിത ചേച്ചിയാണ്, നല്ലപ്പള്ളി നിന്ന്. അപ്പൊ അനിത ചേച്ചി അനിരുദ്ധും കൂടെ നമുക്കൊപ്പം ഇങ്ങനെ അവിടെ ഇരുന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. എനിവേ, സന്തോഷം. ഇതൊക്കെ കേൾക്കുമ്പോ അടുത്തൊരു പാട്ടിന്റെ സമയമാണ്. സമയം നോക്കുമ്പോ 8 മണി കഴിഞ്ഞ് 48 മിനിറ്റ്. ആൻഡ് യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: സമയം 8 മണി കഴിഞ്ഞ് 53:18 സ്റ്റുഡിയോ ക്ലോക്കിൽ. അങ്ങനെ നമ്മൾ ഇന്ന് സിനിമ ചെയിൻ ഗെയിം ഒക്കെ കളിച്ച് എന്താ പറയാ, മൊത്തത്തിൽ നമ്മുടെ ബ്രെയിനും നമ്മുടെ ഇതും കോൺസെൻട്രേഷനും ഒക്കെ ഒന്ന് കുടഞ്ഞ് സെറ്റായിട്ട് രാവിലെ നമ്മൾ അടിപൊളിയായിട്ട് കുറേ ചിരിച്ചു. നല്ല രസമുണ്ടായിരുന്നു ഗെയിം കളിക്കാൻ. എനിവേ, ഞാൻ ഇനി മെസ്സേജസിലേക്ക് പോവാണ്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ്? കാഞ്ഞിരപ്പള്ളി നിന്ന് ത്രിമൂർത്തിസ് അയച്ചിട്ടുള്ള മെസ്സേജ് ഉണ്ട്. പ്രിയ റേഡിയോ സുഹൃത്ത് പി വി മുഹമ്മദിക്ക, സക്കീനത്ത ദമ്പതികളുടെ 27th വിവാഹ വാർഷികത്തിന് കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തിസിന്റെ ഹൃദയം നിറഞ്ഞ 1000 വിവാഹ വാർഷിക ആശംസകൾ സ്നേഹപൂർവ്വം അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഈ ഒരു മെസ്സേജിന്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കട്ടെ. ശുഭദിനം അഹല്യ വിഷസ്. പരിഭവങ്ങളും പരാതികളും ഇല്ലാതെ സങ്കടങ്ങളും സന്തോഷങ്ങളും പരസ്പരം പങ്കുവെച്ചുകൊണ്ട് 27th വിവാഹ വാർഷികത്തിലേക്ക് കടക്കുന്ന ഞങ്ങളുടെ ഉപ്പ മുഹമ്മദ്, ഉമ്മ സക്കീന എന്നിവർക്ക് ആശംസകളും പ്രാർത്ഥനകളും ും ഈ ശുഭദിനത്തിൽ നേർന്നുകൊണ്ട് വടക്കേ വാവന്നൂരിൽ നിന്നും മക്കളായ ഫാസിൽ, ഫാരിസ്, ഫാഹിദ് എന്നിവർ ചേർന്ന് അയച്ചിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ക്യൂട്ട് മെസ്സേജാണ്. അപ്പോൾ വൺസ് അഗെയിൻ മുഹമ്മദിക്കും സക്കീനത്തയ്ക്കും വെഡിങ് ആനിവേഴ്സറി വിഷസ് ഒരുപാട് സ്നേഹത്തോടെ അറിയിച്ചിട്ടുണ്ട് കുട്ടികൾ. ഓക്കെ, അപ്പോൾ അവർക്ക് മൂന്ന് പേർക്കും ഒരു നല്ല ദിവസമാവട്ടെ എന്ന് കൂടെ വിഷയണു. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് ആകർഷണയാണ്. ഹലോ അഭിരാമി ചേച്ചി, ഞാൻ ആകർഷണ ഫ്രം കരുവപ്പാറ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്നേക്ക് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ അഹല്യ കൂട്ടുകാർക്കും ബർത്ത്ഡേ വിഷസ് കൂടെ അറിയിച്ചിട്ടുണ്ട് ആകർഷണ. അപ്പോൾ ആകർഷണ, ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു ഞങ്ങളെല്ലാവരും സ്നേഹത്തോടെ. ഒരു അടിപൊളി കിട്ടുക്കാച്ചി ബർത്ത്ഡേ ആവട്ടെ എന്ന വിഷയമാണ്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് റിയാദിൽ നിന്ന് മഹേഷ് ഏട്ടനാണ്. ഹായ് അഭിരാമി, ശുഭദിനം. ഇന്ന് 27th വിവാഹ വാർഷികം ആഘോഷിക്കുന്ന വടക്കേ വാവന്നൂരിലെ മുഹമ്മദ് ഇക്കയ്ക്കും സക്കീനീത്തയ്ക്കും 1000 വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും ചങ്ങാതിക്കൂട്ടത്തിലെ പ്രിയ സൗഹൃദങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. റിയാദിൽ നിന്ന് മഹേഷ് പെരുവള്ളൂർ. ഓക്കെ, മഹേഷ് ഏട്ടനും നല്ലൊരു ദിവസമാവട്ടെ എന്ന് വിഷയണു. അപ്പോൾ മഹേഷ് ഏട്ടനും വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിച്ചിട്ടുണ്ട് മുഹമ്മദ് ഇക്കയ്ക്കും അതുപോലെ സക്കീനീത്തയ്ക്കും. അടിപൊളിയൊരു ദിവസം മഹേഷ് ഏട്ടനും വിഷയമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ട്. ഈ നമുക്ക് നമ്മൾ ഈ പലതരത്തിലുള്ള ആപ്പുകളുണ്ടല്ലോ, നമുക്ക് ചുറ്റും പലതരത്തിലുള്ള ആപ്പുകളുണ്ട്. ഈ ആപ്പുകളിൽ നിന്ന് പ്രത്യേകിച്ച് വാട്സപ്പ് ത്രൂ ഒരുപാട് ഫേക്ക് മെസ്സേജസ് ഇങ്ങനെ വരുന്നുണ്ട്. പല വലിയ വലിയ ബ്രാൻഡിൻ്റെയും പേരിലുള്ള മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രസ്സ് കാണാം, അല്ലെങ്കിൽ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50% ഓഫറിൽ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോയി പർച്ചേസ് ചെയ്ത വലിയ വലിയ ബ്രാൻഡ്സിൻ്റെ പേരിൽ പ്രൊഡക്ട്സ് റിവ്യൂ ആയിട്ടും വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജസ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്കറിയാം, നമ്മുടെ ഡേറ്റ ഒക്കെ ഇങ്ങനെ പല വിധത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു ഫോണിൽ ഇങ്ങനെ മെസ്സേജ് വരുന്ന സമയത്ത് നമ്മൾ അത് പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ഇതിലേക്ക് പോവും. അപ്പം നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അൺനോൺ ആയിട്ടുള്ള മെസ്സേജസ് വരുമ്പോഴത്തേക്കും നമുക്ക് തോന്നും ചിലപ്പോൾ അത് ഒറിജിനൽ സൈറ്റാണെന്ന് തോന്നും, പക്ഷേ പിന്നെ നമ്മൾ അറിയാത്തത് നമ്മൾ പോയിട്ട് അങ്ങനെ ഓൺലൈൻ ത്രൂ ഇങ്ങനെയുള്ള മെസ്സേജസൊക്കെ വാട്സപ്പിലൂടെ വരിക, അതിൽ പോയി ക്ലിക്ക് ചെയ്യുക, അതൊക്കെ നമുക്ക് വലിയ ആപത്ത് പിന്നീട് ക്ഷണിച്ചു വരുത്തുന്ന പോലെയാണ്. അപ്പം അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരുപാട് ഈ വാട്സപ്പ് ത്രൂ ഇങ്ങനെ സ്കാംസ് ഒരുപാട് നടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞത്. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. അഹല്യ വിഷസിൽ ഇനി നെക്സ്റ്റ് പാട്ട് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം.

നമ്മളെല്ലാരും ഒരുപാട് ചിരിപ്പിച്ച ഒരു സിനിമയാണ് ഈ പറക്കും തളിക എന്ന സിനിമ. അപ്പൊ ആ സിനിമയിലെ ഒരു റൊമാൻറ്റിക് ട്രാക്ക് ദാസേട്ടന്റെ ശബ്ദത്തിൽ നമ്മൾ കേട്ടു. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതിയ പാട്ടാണ്. ഔസേപ്പച്ചന്റെ ഒരു റൊമാൻറ്റിക് മ്യൂസിക് അല്ലെ. പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും ഇനി ഞാൻ ബാക്കി മെസ്സേജസ് ഒക്കെ വായിക്കാം. അപ്പോൾ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ അയച്ചോളൂ. 8281509000 അതാണ് മെസ്സേജ് അയക്കാനുള്ള വാട്സപ്പ് നമ്പർ. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടുള്ളത് ആരാണെന്ന് നോക്കട്ടെ. പൊന്നാനിയിൽ നിന്ന് രുക്മിണി ചേച്ചിയാണ് ഈ ഒരു മെസ്സേജ് അയച്ചേക്കണേ. രുക്മിണി കുമാരൻ, ഇന്ന് 27-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന PV മുഹമ്മദിന് എല്ലാവിധ ആശംസകളും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു എന്ന് പൊന്നാനിയിൽ നിന്ന് രുക്മിണി കുമാരൻ എല്ലാവർക്കും ശുഭദിനം കൂടെ അറിയിച്ചിട്ടുണ്ട് രുക്മിണി ചേച്ചി. താങ്ക് യു സോ മച്ച് ഈ ഒരു മെസ്സേജിന്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കട്ടെ. ഹായ്, ഗുഡ് മോർണിംഗ്, ഞാൻ ഷീബ കുമരകം. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന മുഹമ്മദിക്ക വടക്കേ വാവന്നൂരിനും സക്കീനക്കും 1000 വെഡിങ് ആനിവേഴ്സറി ആശംസകൾ നേരുന്നു. ഇന്ന് വിശേഷപ്പെട്ട ദിവസങ്ങളിലൂടെ കടന്നുപോകുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസ അറിയിക്കുകയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം കൂടെ വിഷ് ചെയ്തിട്ടുണ്ട് ഷീബ ചേച്ചി. താങ്ക് യു സോ മച്ച് ഷീബ ചേച്ചി. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാം. ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുരേഷ് ഏട്ടനാണ്. ഹായ് നിലക്കുട്ടി, ഗുഡ് മോർണിംഗ് അഹല്യ. അപ്പോഴേ വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു എന്ന് പറഞ്ഞിട്ട് ആ ഒരു മാംഗോ ഫെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ നമ്മളെ വിളിച്ചപ്പോഴത്തേക്ക്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. എനിവേ, താങ്ക് യു സോ മച്ച് സുരേഷ് ഏട്ട, അടിപൊളിയായിട്ട് പരിപാടികളൊക്കെ നടക്കട്ടെ. നെക്സ്റ്റ് മെസ്സേജ് അയച്ചേക്കുന്നത് ആരാണെന്ന് നോക്കട്ടെ. കുഞ്ഞിപ്പാ പന്താവൂർ അയച്ചിട്ടുള്ള മെസ്സേജാണ്. നമസ്കാരം അഹല്യ, ഇന്നത്തെ ഗെയിം നന്നായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇന്ന് 84-ാം പിറന്നാൾ ആഘോഷിക്കുന്ന പനമണ്ണയിലെ ഗോവിന്ദൻ നായർക്കും 27-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന വടക്കേ വാവന്നൂരിലെ മുഹമ്മദ് സക്കീന എന്നിവർക്കും ആശംസകൾ നേരുന്നു. നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഗോവിന്ദൻ ചേട്ടനും അതുപോലെ മുഹമ്മദ് ഇക്കയ്ക്കുമാണ് ഇന്നത്തെ വിഷസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിപ്പിക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് വിഷയമാണ്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാം. ഡാർലിംഗ് ഗുഡ് മോർണിംഗ്, ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മുഹമ്മദ് സക്കീന ഇവർക്ക് ഈ ദമ്പതികൾക്ക് ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ട് ഷക്കീല ചേച്ചി ഒരു മെസ്സേജ് കൂടെ അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഷക്കീല ചേച്ചി, നല്ലൊരു വെഡിങ് ആനിവേഴ്സറി വിഷസ് അവർക്ക് അറിയിക്കുന്നു. ബൈ ഷക്കീല ചേച്ചിയുടെ വക. എന്തായാലും നെക്സ്റ്റ് മെസ്സേജിലേക്ക് കൂടെ നമുക്ക് പോവാം. ഹായ് അഭിചേച്ചി, ഇന്നത്തെ ഗെയിം സൂപ്പർ ആയിട്ടുണ്ട്, എനിക്ക് വിളിക്കണം എന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആകാശ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആകാശ് ഫ്രം തത്തമംഗലം. ഓക്കെ, അപ്പോൾ ആകാശിനും നല്ലൊരു ദിവസമാവട്ടെ എന്ന് വിഷയമിടും. സാരമില്ല, ഇനി നമുക്ക് നെക്സ്റ്റ് സാറ്റർഡേ അതുപോലെ ഇതുപോലെ വീക്കെൻഡ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഗെയിമൊക്കെ കളിച്ച് നമ്മുടെ മെമ്മറി പവറൊക്കെ ഒന്ന് സൂപ്പർ ആവാക്കാം അല്ലേ, സൂപ്പർ ഷാർപ്പാക്കാം. നമ്മൾ അത്രത്തോളം സിനിമകൾ കാണുന്നു, എത്രത്തോളം സിനിമകളെ ഇഷ്ടപ്പെടുന്നു, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എത്ര സിനിമകളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കും ഇങ്ങനെയുള്ള ചില ഗെയിംസൊക്കെ കളിക്കുമ്പോൾ. പിന്നെ അത് മാത്രമല്ല, വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ സമയം കിട്ടുമ്പോഴത്തേക്കൊക്കെ നമ്മൾ വീട്ടുകാരും ഒക്കെ ആയിട്ടിരുന്നിങ്ങനെ ഗെയിം കളിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഗെയിം കൂടിയാണ് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവും. ഇങ്ങനെ ആ ഒരു സിനിമ ചെയിൻ പോലെ ഇങ്ങനെ പോവും. ഇപ്പോൾ ഒരു ഇടയ്ക്കിപ്പോൾ ഒരു തെറ്റ് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലേ ഇതിപ്പോൾ നിർത്താതെ ഇങ്ങനെ നമുക്ക് ഒരു ദിവസം ഫുൾ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാം. ഇത് നമുക്ക് ഒറ്റയ്ക്കിരുന്ന് ഈ ഒരു ഗെയിം കളിക്കാം എന്നുള്ളതാണ് ഈ ഒരു ഗെയിമിൻ്റെ മറ്റൊരു പ്രത്യേകത. നമ്മൾ തന്നെ നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു സിനിമ ഇങ്ങനെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നു, ആ സിനിമയുടെ ഇപ്പോൾ നീലത്താമര എന്ന സിനിമ ഞാനിങ്ങനെ വിചാരിക്കുന്നു, നീലത്താമരയിൽ ആരാ അഭിനയിച്ചേക്കണേ എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും അതിൽ കൈലാഷ്, അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമ, അങ്ങനെ നമുക്ക് ആലോചിച്ച് അങ്ങനെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ മെമ്മറി പവർ ഷാർപ്പാവും, നമുക്ക് കോൺസെൻട്രേഷൻ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് പഴയ കണ്ട സിനിമകളിലൊന്നൊക്കെ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ചില സിനിമകളൊക്കെ ചിലപ്പോൾ നമ്മൾ ഓർത്തിരിക്കുന്നുണ്ടാവും, ചില ക്യാരക്ടേഴ്സൊക്കെ നമ്മൾ ഓർത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ മെമ്മറി പവർ കൂട്ടാനുള്ള ഒരു ഗെയിം കൂടിയാണ് ഈ സിനിമ ചെയ്ത് എന്ന് പറയുന്ന ഗെയിം. അപ്പോൾ ഗെയിമൊക്കെ കളിച്ച് വന്നപ്പോഴത്തേക്കും ഒരുപാട് മെസ്സേജസ് ഇനി വായിക്കാനുണ്ട്. പക്ഷേ നമുക്ക് ഇനി ഒരു പാട്ടുകൂടെ കേൾക്കണം. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ മെസ്സേജ് അയക്കാനുള്ളവർ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ. 82 81 50 90 00 എന്ന നമ്മുടെ നമ്പറിലേക്ക്.

2008 ഇറങ്ങിയ സുബ്രഹ്മണ്യപുരം എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. എന്തൊരു ബ്യൂട്ടിഫുൾ ആണല്ലേ ഈ പാട്ട് ഇങ്ങനെ കേൾക്കാനായിട്ട്. ആ സിനിമയും ഒരു ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ചിത്രം അല്ലേ. ഒരു ഗാങ്സ്റ്റർ മൂവി ആയിരുന്നു സുബ്രഹ്മണ്യപുരം എന്ന സിനിമ. ഒരു ജൂലൈ 4 റിലീസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ സിനിമയൊക്കെ കണ്ട് അല്ല കേട്ട് സിനിമയിലെ പാട്ടൊക്കെ കേട്ട് തിരിച്ചതാ എത്തുമ്പോൾ സമയം നോക്കുമ്പോൾ 9 കഴിഞ്ഞ് 11 ആയിട്ടുണ്ട്. നമുക്കിനി മറ്റ് മെസ്സേജസിലേക്ക് പോവാം. ഇപ്പോഴും എനിക്ക് കോൾസ് വരുന്നുണ്ട്, കോൾസിലേക്ക് പോകാനുള്ള സമയം കഴിഞ്ഞു. അപ്പോൾ വിളിക്കുന്ന ആളുകൾ ജസ്റ്റ് എന്താ പറയാനുണ്ടായിരുന്നേന്നൊന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ടാൽ മതി, ഞാനത് വായിച്ചോളാം. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ സെൽവരാജ് ഏട്ടൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് അഹല്യ, എല്ലാ പ്രിയ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു. ഇന്നലെ 15 വിവാഹ വാർഷികം ആഘോഷിച്ച പാലക്കാട് കൊപ്പം സുഭാഷ് രമ്യ ദമ്പതികൾക്ക് 1000 മംഗളാശംസകൾ. സെൽവരാജ് കൊഴിഞ്ഞാമ്പാറ. ഓക്കെ, അപ്പൊ സെൽവരാജ് ഏട്ടൻ സുഭാഷ് ഏട്ടനും രമ്യേച്ചിക്കും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിച്ചിട്ടുണ്ട്. സെൽവരാജ് ഏട്ടനും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയണു. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഉഷ ചേച്ചിയാണ് കോട്ടയക്കാട് നിന്ന്. ഗുഡ് മോർണിംഗ് അബിക്കുട്ടി. ഗുഡ് മോർണിംഗ് ഉഷ ചേച്ചി. ടോപ്പിക് സൂപ്പർ, കേട്ടിരിക്കാൻ നല്ല രസമുണ്ട്. കുറെ സിനിമ കേട്ടു ഇന്ന്, ഇന്നത്തെ വിഷസ് അബിക്കുട്ടിക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഉഷ ചേച്ചി. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാം നമുക്ക്. ഹായ് അബിക്കുട്ടി, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പ്രേമമ്മ. ഹായ് പ്രേമമ്മ, നല്ലൊരു ദിവസം പ്രേമമ്മയ്ക്കും വിഷയമാണ്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയങ്കർ ചേട്ടനാണ്. നമസ്കാരം അഭിരാമി, ഞങ്ങളുടെ പ്രിയ മാക്ഫാസ്റ്റിന്റെ സ്ഥിരം ശ്രോതാവ് മുഹമ്മദ് വടക്കേ വാവന്നൂരിന്റെയും പ്രിയപത്നിയായ സക്കീനയുടെയും 27 വിവാഹ വാർഷികമാണ് ഇന്ന്. രണ്ടു പേർക്കും എല്ലാവിധ വിവാഹ വാർഷികാശംസകൾ ഞങ്ങളുടെ പേരിലും പ്രിയാഹല്യയുടെ പേരിലും എല്ലാ ശ്രോതാക്കളുടെ പേരിലും അങ്ങ് നേരുന്നു. ഒപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭ പുലരിയും നേർന്നുകൊണ്ട് എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ ജയങ്കർ സലിത ശ്രീനന്ദ ഫ്രം ഫോർട്ട് കൊച്ചി. ഓക്കെ, ജയങ്കർ ചേട്ടനും നല്ലൊരു ദിവസമാവട്ടെ. അഭിരാമി അവതരിപ്പിക്കുന്ന ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ എല്ലാ ദിവസവും കേൾക്കാറുണ്ട്. കേൾക്കാൻ സമയമില്ലെങ്കിൽ പോലും 2 എന്ന സമയം ഉണ്ടെങ്കിൽ അത് കേട്ടിരിക്കും. താങ്ക് യു സോ മച്ച്, അത്രയ്ക്ക് നല്ല പരിപാടിയാണ്. ഇനിയും നല്ല ഗാനങ്ങൾ പ്രതീക്ഷിക്കുന്നു. അവതാരകയായി വരുന്ന അഭിരാമിക്കും വലിയ നന്ദി അറിയിക്കുന്നു. എനിവേ ജയങ്കർ ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ ദ മെസ്സേജ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ശാന്തി സുമേഷ് ഫ്രം എലപ്പുള്ളി. ഗുഡ് മോർണിംഗ് അഭിരാമി, ഗുഡ് മോർണിംഗ് ശാന്തി ചേച്ചി. ഗെയിം നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്, പാട്ടുകളും അടിപൊളി. എല്ലാ കൂട്ടുകാർക്കും FM ടീമിനും ശുഭദിന ആശംസകൾ. ബൈ ശാന്തി സുമേഷ് എലപ്പുള്ളി. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് മെസ്സേജ് അബി, പാട്ടുകൾ പോളി. ഇന്നത്തെ പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. എല്ലാവർക്കും ഒരു കിടുക്കാഴ്ച ദിവസമാവട്ടെ. ഇന്നത്തെ ഗെയിം കുറെ ചിരിച്ചു എന്ന് പറഞ്ഞിട്ട് കവിത ചേച്ചിയുടെ മെസ്സേജാണ്. താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാം. കവിത ചേച്ചിക്ക് ഒരു ഗുഡ് ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് അടുത്ത മെസ്സേജ് ലീല ടീച്ചർ അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അബി, ഗുഡ് മോർണിംഗ് ടീച്ചറെ. ഹാവ് എ നൈസ് ഡേ ടു യു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നല്ലൊരു ദിവസം ടീച്ചർക്കും വിഷയണു. നെക്സ്റ്റ് മെസ്സേജിലേക്ക് നമുക്ക് പോവാം. ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് വിനോദേട്ടനാണ്, ചെർപ്പളശ്ശേരിയിൽ നിന്ന്. സുപ്രഭാതം അഭിരാമി പ്രിയ, ഞാൻ ചെന്നൈയിൽ നിന്നും വിനോദ് ചെർപ്പളശ്ശേരിയാണേ. അഹല്യ FM 90.4 റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ചങ്കുകൾക്കും വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കട്ടെ. ഓക്കെ, ഇന്നത്തെ ഗെയിം സൂപ്പർ, പങ്കെടുത്ത എല്ലാവരും അടിപൊളി, അതാണ് സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു അല്ലേ എന്ന് പറയുന്നുണ്ട് വിനോദേട്ടൻ. എനിക്കും അങ്ങനെയാണ് തോന്നിയത്, കാരണം നമ്മള് ഗംഭീര ഗെയിമൊക്കെ എടുത്തു വന്നിട്ട് പിന്നെ ചിലപ്പോൾ അത് പാളിപ്പോവാറുണ്ട് അല്ലേ. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ്. പക്ഷേ ഇന്നുണ്ടല്ലോ സൂപ്പറായിരുന്നു, നല്ല രസമായിട്ട് എനിക്ക് വലിയ ഇഷ്ടമായി. അതായത് വളരെ ഫാസ്റ്റായിട്ട് വളരെ എന്താ ഒരു ഗെയിമിൻ്റെ വീറും വാശിയോട് കൂടിയിട്ടാണ് ഓരോരുത്തരും വിളിച്ച് സംസാരിച്ചത്. പിന്നെ കുഞ്ഞിക്കുട്ടികളൊക്കെ വിളിച്ചിട്ട് എന്തായിരുന്നു അല്ലേ, അടിപൊളി. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമായി എനിക്കും. അപ്പോൾ ആ ഒരു ഗിവ് ആൻഡ് ടേക്കിലാണ് നമുക്കൊരു പരിപാടി വിജയിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ. നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് ആ ഒരു എനർജി കൊടുക്കുമ്പോൾ നമ്മളത് തിരിച്ച് എക്സ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഫ്രം യുവർ പാർട്ട്. അപ്പോൾ അതിവിടെ സൂപ്പറായിരുന്നു. അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാവരും അതേപോലെ ഗെയിം അടിപൊളിയാക്കി. അപ്പോൾ നെക്സ്റ്റ് മെസ്സേജിലേക്ക് നമുക്ക് പോവാം. ഗുഡ് മോർണിംഗ് അബിക്കുട്ട, ഇന്നത്തെ ഗെയിം അടിപൊളി, വിളിച്ചെല്ലാവരും വളരെ രസകരമായി പറഞ്ഞു. ഹരിദാസേട്ടന്റെ കൊച്ചുമകൻ റിനാൻ മോന് ഹൃദയം നിറഞ്ഞ 1000 പിറന്നാൾ ആശംസകൾ. ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്നവർക്കും ഒപ്പം അബിക്കുട്ടനും ഒരു കിടിലൻ ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ പാട്ടുകൾ സൂപ്പറാണ് കേട്ടോ. ഏറെ സ്നേഹത്തോടെ ഇന്ദ്രചേച്ചി പെരുവമ്പ. ഒരുപാട് സ്നേഹത്തോടെ ഇന്ദ്രചേച്ചി റിനാൻ മോന് ഹാപ്പി ബർത്ത്ഡേ വിഷസും കൂടെ അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ചേച്ചി. ചേച്ചിക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന്
എന്ന വിഷയമാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ മെസ്സേജസും ഞാൻ എന്താ പറയുക വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മെസ്സേജ് അയക്കാനുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതിയായിരുന്നു, പക്ഷേ സമയം നോക്കുമ്പോൾ 9 കഴിഞ്ഞ് 15 ആയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ നിന്ന് പതുക്കെ അങ്ങോട്ട് ബൈ പറഞ്ഞു പോവാം. വീക്കെൻഡാണ് വരുന്നത്, വീക്കെൻഡ് ചുമ്മാ വീട്ടിലിരുന്ന് ആ വീക്കെൻഡ് അങ്ങോട്ട് നശിപ്പിക്കാണ്ട് നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സമയങ്ങൾ മാറ്റിവെക്കുക. അറ്റ്ലീസ്റ്റ് ഒരു സിനിമയ്ക്കൊക്കെ പോയി എൻ്റർടൈൻഡ് ആവുക, ലൈഫ് സെറ്റാവുക, എന്താ പറയുക ഹാപ്പി ആക്കുക, നമ്മൾ ഹാപ്പി ആക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ മൺഡേ ടു സാറ്റർഡേ വരെ മിക്ക ദിവസങ്ങളും ഇങ്ങനെ ഒരേപോലെ ആയിരിക്കും പല ആളുകൾക്കും, അല്ലേ? അറ്റ്ലീസ്റ്റ് നമ്മൾ സൺഡേ എങ്കിലും സൂപ്പറാക്കണം, അടിപൊളിയാക്കണം, നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, കുറച്ച് എൻ്റർടൈൻമെൻറ്റ് കൂട്ടണം, വൈബാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്. ഇത്രയും സമയം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് അഹല്യ വിഷസ് ഓൺ യുവർ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പാലക്കാടിന്റെ നെഞ്ചിൽ കൂടിതാളം കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കോമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-2-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112-04923225000.
3: നമസ്കാരം. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ ലോ പോയിന്റിലേക്ക്. നിയമവും നിയമവശങ്ങളും പങ്കുവയ്ക്കാൻ കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന നിയമം നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തായ വിദ്യാർത്ഥികളെ കുറിച്ചും അവർക്ക് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഏറ്റവും ശക്തമായ ഒരു അവകാശത്തെ കുറിച്ചുമാണ്. അതാണ് വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള അവകാശം. ഒരു രാജ്യം പുരോഗതിയിലേക്ക് കുതിക്കണമെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് എന്തുണ്ടാവണം? അറിവുണ്ടാവണം. പണ്ടുകാലത്തെ വിദ്യാഭ്യാസം എന്നത് ചിലരുടെ മാത്രം ഒരു കുത്തക അവകാശമായിരുന്നു, അല്ലെ? എന്നാൽ ഇന്ന് കാലം മാറിയിരിക്കുന്നു, നിയമങ്ങൾ മാറിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 21A അനുച്ഛേദ പ്രകാരം, Article 21A, വിദ്യാഭ്യാസം എന്നത് വെറും ഒരു ആനുകൂല്യമോ അല്ലെങ്കിൽ ആരുടെയും ഒരു ഔദാര്യവുമല്ല, അല്ലെ? മറിച്ച് എന്താണ്? മറിച്ച് ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം പോലെ തന്നെ പൊരുതി നേടേണ്ട ഒരു മൗലിക അവകാശം തന്നെയാണ്. 2002 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ ഒരു ചരിത്രപരമായ വകുപ്പ് നമ്മുടെ നിയമ പുസ്തകത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഇതിന്റെ തുടർച്ചയായാണ് 2009 ഇന്ത്യയിലെ പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം അഥവാ RTE, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസാക്കുന്നത്. ഈ നിയമപ്രകാരം 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ വേണ്ടി ഭരണകൂടത്തിനും അതത് സംസ്ഥാന സർക്കാരുകൾക്കും പൂർണ്ണമായിട്ടുള്ളൊരു ബാധ്യതയുണ്ട്. പണമില്ലാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ ദാരിദ്ര്യം കാരണം ഒരു കുഞ്ഞിന് പോലും പ്രാഥമിക വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടരുത് എന്നാണ് ഈ ഒരു നിയമത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. ഇന്ത്യയിലെ ഒരു സാധാരണക്കാരന്റെ കുട്ടിക്ക് പോലും ആത്മവിശ്വാസത്തോടെ സ്കൂളിലേക്ക് പോവാനായിട്ട് കരുത്ത് നൽകുക എന്നതാണ് ഈ ഒരു നിയമം. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് നമ്മൾ ഇനി കേൾക്കാനായി പോകുന്നത്. ലോ പോയിന്റിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം
4: എന്റെ മീനാക്ഷിക്ക് ലീവ് കിട്ടി, ഞാൻ വരുന്നു.

0: point. Know your rights.
1: ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിയമവും നിയമവശങ്ങളും പങ്കുവെക്കാനായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. നമ്മൾ ബ്രേക്കിന് മുന്നേ പറഞ്ഞു നിർത്തിയത് വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ആ ഒരു പശ്ചാത്തലത്തെ കുറിച്ചാണല്ലേ. ഇനി പ്രായോഗികമായ ഒരു കുട്ടിയെ സ്കൂളിൽ ചേർക്കുന്നതിന് മുൻപായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളും കുട്ടികളും അനുഭവിക്കുന്ന ചില വലിയ പ്രതിസന്ധികളെ കുറിച്ചും അതിനുള്ള നിയമപരിഹാരങ്ങളെ കുറിച്ചും നമുക്ക് അറിഞ്ഞാലോ. കേൾക്കാം ലോ പോയിന്റ്. എല്ലാ വർഷവും അഡ്മിഷൻ സീസൺ ആകുമ്പോൾ നമ്മൾ പത്രങ്ങളിൽ ഒരുപാട് വാർത്തകൾ കാണാറുണ്ടല്ലേ. വൻതുക ഡൊണേഷൻ വാങ്ങുന്ന സ്കൂളുകളെ കുറിച്ചും കുട്ടികളെ പ്രവേശന പരീക്ഷ എഴുതിച്ച് ബുദ്ധിമുട്ടിക്കുന്നതിനെ കുറിച്ചും ഒക്കെ. എന്നാൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിലെ സെക്ഷൻ 13 വളരെ കർശനമായി ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. സ്കൂളുകളിൽ പ്രവേശനത്തിനായി കുട്ടികളെയോ അവരുടെ മാതാപിതാക്കളെയോ യാതൊരുവിധ ഇന്റർവ്യൂവിനും വിധേയമാക്കാനായി പാടില്ല. അതുപോലെ തന്നെയാണ് ക്യാപിറ്റേഷൻ ഫീ അഥവാ നമ്മൾ പറയുന്ന തലവരി പണമോ അല്ലെങ്കിൽ ഡൊണേഷനോ വാങ്ങാനും പാടുള്ളതല്ല. ഏതെങ്കിലും ഒരു സ്വകാര്യ സ്കൂളോ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളോ ഈ ഒരു നിയമം ലംഘിച്ച് പണം വാങ്ങിയാൽ അവർ വാങ്ങിയ തുകയുടെ 10 ഇരട്ടി വരെ പിഴയൊടുക്കാനായിട്ട് നിയമപരമായിട്ട് ബാധ്യസ്ഥരാവുന്നതാണ്. ഇതിന് പുറമേ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് അഡ്മിഷൻ സമയത്ത് കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് കൈവശമില്ലെന്ന കാരണത്താൽ ഒരു സ്കൂളിനും അഡ്മിഷൻ നിഷേധിക്കാനായിട്ടും അധികാരമില്ല. ആധുനിക നിയമപ്രകാരം കുട്ടിക്ക് കൃത്യമായ പ്രായമുണ്ടെന്ന് വ്യക്തമാക്കുന്ന രക്ഷിതാവിന്റെ സത്യവാങ്മൂലം പോലും ജനന സർട്ടിഫിക്കറ്റിന് പകരമായിട്ട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല അക്കാദമിക് വർഷം തുടങ്ങി മാസങ്ങൾ കഴിഞ്ഞാൽ പോലും ഒരു കുട്ടിയെ സ്കൂളിൽ പ്രവേശിക്കാനായി നിയമപരമായുള്ളൊരു അവകാശവും വരുന്നുണ്ട്. അപ്പോൾ അഡ്മിഷൻ ഡേറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് കുട്ടികളെ മാറ്റി നിർത്താനായിട്ട് ഒരു മാനേജ്മെന്റിനും സാധിക്കില്ല എന്നുള്ളതാണ്. ഇനിയും നമുക്ക് കേൾക്കാനായി ബാക്കിയുണ്ട്. കേൾക്കാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം. സ്റ്റുഡിയോ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

ലോ പോയിന്റ് തുടരുന്നു. സാധാരണക്കാരായ പല മാതാപിതാക്കളുടെയും വലിയൊരു സ്വപ്നമാണല്ലേ തങ്ങളുടെ കുട്ടികളെ നാട്ടിലെ ഏറ്റവും നല്ലൊരു പ്രൈവറ്റ് സ്കൂളിൽ അല്ലെങ്കിൽ CBSE സ്കൂളിൽ പഠിപ്പിക്കുക എന്നുള്ളതൊക്കെ. പക്ഷേ പലപ്പോഴും കനത്ത ഫീസും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാരണം എന്താണ് അവർ ആ ഒരു ആഗ്രഹം ഉപേക്ഷിക്കാറാണ് പതിവ്. എന്നാൽ നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് സാധാരണക്കാർക്കായി ഒരു വലിയ വാതിൽ തുറന്നിടുന്നുണ്ട്. അതായത് ഈ നിയമത്തിലെ സെക്ഷൻ 12(1)(c) പ്രകാരം എയ്ഡഡ് അല്ലാത്ത എല്ലാ സ്വകാര്യ സ്കൂളുകളിലും ഒന്നാം ക്ലാസ്സിലോ അല്ലെങ്കിൽ പ്രീ സ്കൂളിലോ ഉള്ള ആകെ സീറ്റുകളുടെ 25% എന്താണ് റിസർവേഷൻ. അതത് പ്രദേശത്തെ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്കായി നിർബന്ധമായിട്ട് മാറ്റിവെക്കേണ്ടതുണ്ട്. ഈ സീറ്റുകളിൽ പ്രവേശനം നേടുന്ന കുട്ടികളുടെ പഠന ചെലവ് പൂർണ്ണമായിട്ടും സർക്കാർ വഹിക്കുകയും ആ ഒരു തുക സ്കൂളുകൾക്ക് റീഇംബേഴ്സ് ചെയ്ത് നൽകുകയും ചെയ്യും. അപ്പോ ഇത് പല രക്ഷിതാക്കൾക്കും ഇന്നും അറിയില്ലാത്ത ഒരു വലിയ നിയമപരമായിട്ടുള്ള ഒരു ആനുകൂല്യമാണ് കേട്ടോ. ഇതിന് പുറമേ സ്കൂളുകളിൽ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണമെന്നതും ഈ ഒരു നിയമപ്രകാരം നിർബന്ധമാണ്. അപ്പോ കുടിവെള്ള സൗകര്യം, അതുപോലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെയുള്ള സുരക്ഷിതമായ ശുചിമുറികൾ, നല്ല പ്ലേ ഗ്രൗണ്ട്, ലൈബ്രറി, കൃത്യമായ വായു സഞ്ചാരമുള്ള ക്ലാസ് മുറികൾ എന്നിവ ഉറപ്പാക്കാത്ത സ്കൂളുകളുടെ അംഗീകാരം റദ്ദാക്കാൻ വരെ ആർക്കധികാരമുണ്ട്? സർക്കാരിന് അധികാരമുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫെയിലാക്കൽ. യെസ്, ഫെയിലാക്കലിനെ കുറിച്ചാണ് കേൾക്കാൻ നമുക്ക് ലോ പോയിന്റ് ഉള്ള ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റേഷൻ വിതാഹലി FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂട്ട്.

0: all your rights.
1: Once again, welcome back to Law Point. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. വിദ്യാർത്ഥികൾക്ക് വലിയ മാനസിക ആശ്വാസം നൽകുന്ന, എന്നാൽ സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച മറ്റൊരു പ്രധാന നിയമം കൂടി RTE എന്ന് പറയുന്ന ഈ ഒരു ആക്ടിൽ വരുന്നുണ്ട്. നോ ഡിറ്റൻഷൻ പോളിസി. നിയമത്തിലെ സെക്ഷൻ 16 പ്രകാരം 8-ാം ക്ലാസ് വരെ ഒരു കുട്ടിയെയും പഠനത്തിൽ നിന്ന് പിന്നോക്കമാണെന്ന് കാണിച്ച് അതേ ക്ലാസ്സിൽ ഇരുത്താനോ, അതായത് ഫെയിലാക്കാനോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കാനോ പാടുള്ളതല്ല. കുട്ടികളിൽ തോൽവി ഭീതി ഉണ്ടാക്കാതെ അവരെ നിരന്തരമായ വിലയിരുത്തലിലൂടെയും പ്രത്യേക പിന്തുണയിലൂടെയും മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഈ ഒരു നിയമം അനുശാസിക്കുന്നത്. അപ്പോ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ, ആ ഒരു കാര്യത്തിനാണ് ഈ ഒരു നിയമം അനുശാസിക്കുന്ന ഒരു കാര്യം. തോൽവി എന്ന ഭയം കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ആ ഒരു ആഘാതം ചെറുക്കാനാണ് കേട്ടോ ഈ ഒരു നിയമം കൊണ്ടുവന്നത്. ഈ വിദ്യാഭ്യാസം എന്നത് കുട്ടികളുടെ തലച്ചോറിലേക്ക് അറിവ് കുത്തി നിറയ്ക്കുന്ന ഒരു പരിപാടി അല്ലാലേ, മറിച്ച് എന്താണ്? മറിച്ച് അവരുടെ സ്വതന്ത്രമായ വ്യക്തി വികാസമാണ് എന്നാണ് ഈ ഒരു നിയമം ഓരോ അധ്യാപകനെയും രക്ഷിതാവിനെയും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. നമ്മൾ ഇന്ന് പറഞ്ഞ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി തീർച്ചയായും ഉപകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. നിയമം അറിയുക എന്നത് ഒരു പൗരന്റെ കടമയാണല്ലേ. അപ്പൊ തീർച്ചയായും ഇന്ന് പറഞ്ഞ ഈ നിയമവും നിയമവശങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടി വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ എല്ലാ പോയിന്റിന്റെ അധ്യായത്തിൽ നിന്നും ഞാൻ ടാറ്റ ബൈ ബൈ പറയുകയാണ്. വീണ്ടും മറ്റൊരു നിയമവും നിയമവശവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ RJ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തീവ്ര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: Listen without break with Ahalya FM 90.4. கேட்டு கேட்டு கூட்டு கூடா.
1: கரும்பன காற்றின் தாளவுமாய் நீங்களோட காதோரம் 90.4 அகல்யா FM.
2: തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.

0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
3: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാട്ട്.
4: സമയം ദാ കൃത്യം 12 മണി ആയിട്ടുണ്ട്. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് നമ്മളിതാ ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ്. ഹലോ, നമസ്കാരം. കൂടെയുള്ളത് ഞാൻ അഭിരാമി. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. അപ്പോ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷോ ആണ് ഇൻസ്റ്റന്റ് പാട്ടെന്ന് എനിക്കറിയാം. കാരണം നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ചോദിക്കാം, ആ പാട്ടുകൾ കേൾക്കാം, ആ പാട്ടുകൾ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. എന്തല്ലേ അടിപൊളി പരിപാടി. അപ്പോ എല്ലാവർക്കും കിഡ്ലിൻ സ്വാഗതം ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. അപ്പോ ചില പാട്ടുകളുണ്ടല്ലോ, ചില പാട്ടുകൾ അങ്ങനെയാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ സിനിമയിലെ സീൻ മനസ്സിലേക്ക് വരും. ഇപ്പോൾ പ്രേമം എന്ന സിനിമയിലെ മലരെ എന്ന പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പ്രേമത്തിലെ ജോർജിനെയും സായി പല്ലവിനെയും ഒക്കെ മനസ്സിലേക്ക് വരില്ലേ. അതേപോലെ ദർശന എന്ന പാട്ട് കേൾക്കുമ്പോഴത്തേക്കും ഹൃദയം എന്ന സിനിമ, പ്രണവ് മോഹൻലാൽ, ദർശന രാജേന്ദ്രൻ, ആ ചുരുണ്ട മുടി, ഇതൊക്കെ നമുക്ക് മനസ്സിലേക്ക് വരും അല്ലേ. അപ്പം അത് വെറും പാട്ടുകളല്ല, സിനിമയുടെ ഒരു ആത്മാവാണ്, ജീവനാണ് ഈ പാട്ടുകൾ എന്നൊക്കെ വേണമെങ്കിലും നമുക്ക് പറയാം, കണ്ണും പൂട്ടി പറയാം. അപ്പം അങ്ങനെ ഞാനിപ്പോൾ ഇത് പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാരണമുണ്ട്. ഈ അടുത്തിറങ്ങിയ ഒരു സിനിമ, ബേസിൽ ജോസഫിന്റെ അതിരടി എന്ന സിനിമ, ടോവിനോ ആണ് അതിൽ ഒരു കിഡിലൻ ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സിനിമ നിങ്ങൾ കണ്ടോ, കണ്ടിട്ടുണ്ടോ? ആ പടത്തിൽ തുടക്കം മുതൽ ക്ലൈമാക്സ് വരെ ഒരു പാട്ടിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വെറും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ടൊന്നും അല്ല, ആ സിനിമയിലെ ഒരു മെയിൻ ക്യാരക്ടറിനെ പോലെയാണ് ആ ഒരു പാട്ടിങ്ങനെ ആ സിനിമയിൽ നിൽക്കുന്നത്. ആ പാട്ട് നമ്മുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കും. അത് മാത്രമല്ല കേട്ടോ, ചില ആളുകൾക്ക് ആ പാട്ട് വലിയ ഇഷ്ടമാണ്, ചില ആളുകൾക്ക് ആ പാട്ട് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. അപ്പോൾ ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു ട്രാക്കാണ്. നമുക്ക് ആ ഒരു പാട്ട് കേട്ടുകൊണ്ട് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആ ത്രില്ലിൽ തന്നെ നമുക്ക് ഇന്നത്തെ ഷോ തുടങ്ങാം. അതിരടി എന്ന സിനിമയിലെ ആ പൊളപ്പൻ പാട്ട് കേട്ടുകൊണ്ട് ഇനി ഈ പാട്ട് ഞാൻ വെക്കുന്ന സമയത്ത് ഈ സ്റ്റേജ് കംപ്ലീറ്റ് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേഷൻസും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള സോങ് റിക്വസ്റ്റുകളും ഒക്കെ ഇങ്ങോട്ട് പോന്നോട്ടെ. ഒരു പാട്ടിലൂടെ നമുക്ക് ചിലപ്പോൾ ചില ഇഷ്ടങ്ങൾ പറയാം, ചില സ്നേഹങ്ങൾ പങ്കുവെക്കാം, പിണക്കങ്ങൾ പറയാം അല്ലേ. അങ്ങനെ അങ്ങനെ അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലെ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ചോദിക്കാം. 8281509000 എന്ന നമ്പറിലാണ് നിങ്ങൾ പാട്ട് ചോദിച്ച് വിളിക്കേണ്ടത്, പാട്ടിനായിട്ട് മെസ്സേജ് അയക്കേണ്ടത്. കൂടെയുള്ളത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന് എതിർവശം കൊഴിഞ്ഞാമ്പാറ. ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
2: ഈ പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ടുണ്ടല്ലോ, അച്ഛനെയാണ് എനിക്ക് ഇഷ്ടം എന്ന സിനിമയിലെ പാട്ടാണ്. എന്നാ ഒരു ലുക്കാ ഇതിനകത്ത് ബിജു മേനോൻ, നല്ല രസമല്ലേ കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു കുറെ പേരുടെ ക്രഷായിരുന്നു, ഒരുപാട് പേർക്ക്, പ്രത്യേകിച്ച് ഒരുപാട് പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു നടൻ ആയിരുന്നു ഒരു കാലത്ത് ബിജു മേനോൻ. ആയിരുന്നു എന്നല്ല, ഇപ്പോഴും ആണ്. അച്ഛനെയാണ് എനിക്ക് ഇഷ്ടം എന്ന സിനിമ ആവറേജ് കളക്ഷൻ നേടിയ സിനിമയാണ്. പക്ഷെ ആ സിനിമയിലെ പാട്ടുകൾക്ക് എം ജി രാധാകൃഷ്ണൻ സാറിന് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിരുന്നു ഫോർ ദി ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ. അപ്പൊ നമ്മൾ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. മാധവേട്ട പറയൂ, ഏത് പാട്ടാ കേക്കണ്ടേ?
3: ഓക്കെ,
2: ഓക്കെ മാധവൻ ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ ബൈ. നമ്മളെ വിളിച്ചത് മാധവൻ ചേട്ടനാണ്. ഇപ്പൊ പാട്ട് ചോദിച്ചിരിക്കുന്നത് ധനം എന്ന സിനിമയിലെ ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ എന്ന പാട്ടാണ്. ആ പാട്ട് നമുക്ക് കേൾക്കാം. ആ പാട്ടിന് ശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചിട്ടുള്ളത് ഗുരുവായൂരപ്പൻ ചേട്ടനാണ്, തിരുവില്ലാമലയിൽ നിന്ന്. ചേട്ടന്റെ മെസ്സേജ് ഇങ്ങനെയാണ്: നമസ്കാരം അഹല്യ, എനിക്കൊരു തമിഴ് പാട്ട് വേണം. നിലാവേ വാ എന്ന സിനിമയിലെ നീ കാറ്റ് നാൻ മറം എന്ന പാട്ട്. ഈ പാട്ടാണ് ഗുരുവായൂരപ്പൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ചേട്ടൻ ചോദിച്ച പാട്ടും ഒപ്പം മാധവേട്ടൻ ചോദിച്ച ചീരപ്പൂവുകൾ കുമ്പം കൊടുക്കണം എന്ന് തുടങ്ങുന്ന പാട്ടും നമുക്ക് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 19-ാമത് റോസ്കർ മേളയിൽ 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറി. സംസ്ഥാനത്തെ പോലീസ് മേധാവികളുടെ യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്ര സംബന്ധിച്ച കാര്യങ്ങൾക്ക് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അന്തിമരൂപം നൽകുമെന്ന് മന്ത്രി സി പി ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ വൈകിട്ട് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 19-ാമത് റോസ്കർ മേളയിൽ 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറി. ഗവൺമെന്റ് വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമനം ലഭിച്ചവരെ അദ്ദേഹം വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധനയും ചെയ്തു. രാജ്യത്തെ 47 കേന്ദ്രങ്ങളിലാണ് റോസ്കർ മേള സംഘടിപ്പിച്ചത്. റെയിൽവേ, ആഭ്യന്തര, ആരോഗ്യ, കുടുംബക്ഷേമ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും നിയമനം ലഭിച്ചവർക്ക് സംസ്ഥാനങ്ങളിൽ കേന്ദ്രമന്ത്രിമാർ ഉത്തരവ് കൈമാറി. പാലക്കാട്ടെ റോസ്കർ മേളയിൽ റെയിൽവേയിലെ 7 പേരടക്കം 137 പേർക്ക് നിയമന ഉത്തരവ് നൽകി. കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ പ്രധാനമന്ത്രി ഉദ്യോഗാർത്ഥികളെ ഓൺലൈനിൽ അഭിസംബോധന ചെയ്തു. യുവശക്തിയെ രാഷ്ട്രശക്തിയാക്കി മാറ്റാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിവച്ച റോസ്കർ മേളകൾ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് പറഞ്ഞു. യുവജനങ്ങൾ ഊർജ്ജം രാഷ്ട്രനിർമ്മാണത്തിന് വിനിയോഗിക്കാനും വികസിത് ഭാരത് എന്ന ദർശനം സാക്ഷാത്കരിക്കാനും സുരേഷ് ഗോപി ആഹ്വാനം ചെയ്തു. ഇന്ത്യയ്ക്കും സൈപ്രസിനുമിടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. സെമി കണ്ടക്ടർ, ബഹിരാകാശം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ ഇതിന് അവസരങ്ങളുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സിന് നൽകിയ വിരുന്നിനുശേഷം സംസാരിക്കുകയായിരുന്നു ദ്രൌപദി മുർമു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഡിവിഡന്റായി കേന്ദ്ര ഗവൺമെന്റിന് 2,86,000 കോടി രൂപ കൈമാറാൻ റിസർവ് ബാങ്ക് ഡയറക്ടർ ബോർഡ് യോഗം അംഗീകാരം നൽകി. ഇന്നലെ മുംബൈയിൽ ആർബിഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഡയറക്ടർമാരുടെ 623-ാമത് യോഗത്തിലാണ് തീരുമാനം. ഇന്ത്യൻ റവന്യൂ സർവീസ് ഓഫീസർമാരുടെ 76-ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് ആന്ധ്രാപ്രദേശിലെ കസ്റ്റംസ് പരോക്ഷ നികുതി ദേശീയ അക്കാദമിയിൽ സംഘടിപ്പിച്ചു. കേന്ദ്രമന്ത്രി പങ്കജ് ചൌധരി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ഉദ്യോഗസ്ഥരിൽ നിന്ന് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച കേന്ദ്രമന്ത്രി പ്രത്യേക വാഹനത്തിൽ പാസിംഗ് ഔട്ട് പരേഡും വീക്ഷിച്ചു. രാജ്യത്തിന്റെ വികസനവും യുവാക്കളുടെ ക്ഷേമവും ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികൾ നരേന്ദ്രമോദി ഗവൺമെന്റ് ആവിഷ്കരിച്ചതായി പങ്കജ് ചൌധരി പറഞ്ഞു. ഈ വർഷത്തെ നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിൽ പരീക്ഷാ ഫീസ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചു നൽകാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടപടി ആരംഭിച്ചു. പരീക്ഷാ ഫീസ് തിരിച്ചുകിട്ടാൻ വിദ്യാർത്ഥികൾ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ എൻടിഎയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകണം. പെട്രോളിയം കമ്പനികൾ രാജ്യത്തെ ഇന്ധനവില വർദ്ധിപ്പിച്ചു. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 91 പൈസ വരെ കൂടി. 10 ദിവസത്തിനകം 3-ാം തവണയാണ് ഇന്ധനവില കൂടുന്നത്. രാജ്യത്ത് ആവശ്യത്തിന് പെട്രോൾ ഡീസൽ ലഭ്യതയുണ്ടെന്നും വിതരണം സുസ്ഥിരമാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പരിഭ്രാന്തി ഒഴിവാക്കി യഥാർത്ഥ ആവശ്യത്തിന് മാത്രം ഇന്ധനം വാങ്ങണമെന്ന് മന്ത്രാലയം സാമൂഹിക മാധ്യമത്തിൽ ആവശ്യപ്പെട്ടു. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ അപേക്ഷിക്കാവുന്ന സമയപരിധി നാളെ വരെ നീട്ടി. നേരത്തെ ഇന്ന് വരെയായിരുന്നു അവസരം. സിബിഎസ്ഇ വെബ്സൈറ്റിലെ തിരക്കും സാങ്കേതിക പ്രശ്നങ്ങളും പരിഗണിച്ചാണ് തീരുമാനം. തപാൽ വകുപ്പും ഫ്ലിപ്കാർട്ടും പാഴ്സൽ വിതരണ കരാറിൽ ഒപ്പുവച്ചു. രാജ്യത്തുടനീളം കാര്യക്ഷമവും വിശ്വസനീയവും ഉപഭോക്തൃ കേന്ദ്രീകൃതവുമായ പാഴ്സൽ വിതരണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്തെ പോലീസ് മേധാവികളുടെ യോഗം തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് തുടങ്ങി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് യോഗത്തിൽ അധ്യക്ഷൻ. അദ്ദേഹം ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയേറ്റ ശേഷം ചേരുന്ന ആദ്യ യോഗമാണിത്. ക്രമസമാധാനം, ലഹരി വ്യാപനം, ഗുണ്ടാ വിളയാട്ടം തുടങ്ങി വിഷയങ്ങളുൾപ്പെടെ യോഗം ചർച്ച ചെയ്തേക്കുമെന്ന് റിപ്പോർട്ട്. മുഖ്യമന്ത്രി വി ഡി സതീശൻ സോണിയാഗാന്ധി ഉൾപ്പെടെ ദേശീയ നേതാക്കളുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രിയായ ശേഷം സതീശന്റെ ആദ്യ ഡൽഹി യാത്രയാണിത്. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, പ്രിയങ്കാഗാന്ധി എംപി തുടങ്ങിയവരെ കാണുന്ന മുഖ്യമന്ത്രി രാത്രി കൊച്ചിയിൽ തിരിച്ചെത്തും. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ സ്ത്രീകളുടെ സൌജന്യ യാത്ര സംബന്ധിച്ച കാര്യങ്ങൾക്ക് അന്തിമരൂപം നൽകുമെന്ന് മന്ത്രി സി പി ജോൺ വ്യക്തമാക്കി. സൌജന്യ യാത്ര തൊഴിലിടങ്ങളിലേക്ക് പോകുന്ന സ്ത്രീകൾക്ക് സഹായകമാകുമെന്നും സി പി ജോൺ അഭിപ്രായപ്പെട്ടു. കെഎസ്ആർടിസിയെ സംസ്ഥാന ഗവൺമെന്റ് അധിക സാമ്പത്തിക സഹായം നൽകി പ്രതിസന്ധി പരിഹരിച്ച് ലാഭത്തിലേക്ക് എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്നലെ ആരംഭിച്ച 3 ദിവസത്തെ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നും തുടരും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം ചേരുന്ന ആദ്യ യോഗത്തിൽ സംസ്ഥാനത്തെ കനത്ത തോൽവിയിൽ വിശദമായ ചർച്ച നടത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വൈദ്യുതി പാർലമെന്ററി കാര്യമന്ത്രിയായി ചുമതലയേറ്റ സണ്ണി ജോസഫിന് കണ്ണൂർ DCC ഓഫീസിൽ സ്വീകരണം നൽകി മന്ത്രിയെ നേതാക്കൾ ഷാൾ അണിയിച്ചു. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം കോഴിക്കോട്ടെത്തിയ ടി സിദ്ദിഖിന് DCCയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. DCC ഓഡിറ്റോറിയത്തിലെ സ്വീകരണ യോഗത്തിലും മന്ത്രി പങ്കെടുത്തു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വൈകിട്ട് 7:30 ലക്നൌവിലാണ് മത്സരം. തൃശൂർ ജില്ലയിലെ മാരങ്കോട് രണ്ട് കൈ ഉന്നതികളിൽ ജില്ലാ കളക്ടർ സന്ദർശനം നടത്തി. ചാലക്കുടി താലൂക്കിലെ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന അരേക്കാപ്പ് വീരാങ്കുടി ഉന്നതികളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ച സ്ഥലത്തെത്തിയാണ് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ജനങ്ങളെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത്. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
1: 46 കുടുംബങ്ങൾ താമസിക്കുന്ന കശുമാവിൻതോട്ടിലെ പുനരധിവാസ സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടറും സംഘവും ഉന്നതിയിലുള്ളവരുമായി സംസാരിച്ചു. ഉന്നതിയിലെ വിദ്യാർത്ഥികൾക്ക് മുടങ്ങിക്കിടക്കുന്ന ഇ ഗ്രാന്റ്സ് അടിയന്തരമായി ലഭ്യമാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സൌകര്യമൊരുക്കുന്നതിനും പട്ടികവർഗ വികസന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. രണ്ടുകൈ ഉന്നതിയിലേക്കുള്ള ഗതാഗത സൌകര്യവും വൈദ്യുതിയും വീടില്ലാത്തവർക്ക് വീടൊരുക്കുന്നതിനും ഉന്നതിയിലെ കാനയടി സൈഡ് കെട്ടുന്നതിനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടർ രണ്ടുകൈ ഉന്നതിയിലുള്ള കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രവും സന്ദർശിച്ചു. കോടശ്ശേരി പഞ്ചായത്തിലെ ജനപ്രതിനിധികളും പട്ടികവർഗ വികസന വകുപ്പ്, വനം വകുപ്പ്, റവന്യൂ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടറോടൊപ്പം ഉന്നതി സന്ദർശനത്തിനുണ്ടായിരുന്നു.
0: തൃശൂരിൽ ഉത്സവത്തിനെത്തിച്ച ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആന ഇടഞ്ഞ് നിരവധി വാഹനങ്ങളും മതിലുകളും തകർത്തു. ചെമ്പുക്കാവ് ടൌൺ ഹാളിന് മുന്നിൽ ഇടഞ്ഞ ആന 2 കിലോമീറ്ററോളം ഓടി ചേരൂർ ഗാന്ധിനഗറിലെത്തി. പോലീസും പാപ്പാൻമാരും എലിഫന്റ് സ്ക്വാഡും വനം വകുപ്പും ചേർന്ന് ആനയെ തളച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഈ മാസം 25 വരെ ഭാഗിക വൈദ്യുതി തടസ്സം ഉണ്ടായേക്കുമെന്ന് KCB അറിയിച്ചു. പവർഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 KV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമറിന്റെ തകരാർ പരിഹരിക്കുന്ന സാഹചര്യത്തിലാണ് വൈദ്യുതി തടസ്സമെന്ന് അറിയിപ്പിൽ പറയുന്നു. വയനാട്ടിൽ ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയതിനെ തുടർന്ന് മീനങ്ങാടി ഒരപ്പ് വയലിൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. കടുവ കൂടുതൽ തവണ എത്തിയ പ്രദേശത്താണ് കൂടൊരുക്കിയത്. വയനാട്ടിൽ നിന്ന് അരുൺ വിൻസെന്റ്.
2: മീനങ്ങാടി പഞ്ചായത്തിലെ അരിമുള, ഒരപ്പുവയൽ, കാര്യമ്പാടി, പുത്തൂർ മേഖലകളിലാണ് ഒരു മാസത്തിലേറെയായി കടുവ സാന്നിധ്യമുള്ളത്. കൂടുതൽ തവണ സാന്നിധ്യമുണ്ടായ മേഖലയിലാണ് കൂട് വച്ചിരിക്കുന്നത്. ഇവിടെ ക്യാമറ അടക്കം വനംവകുപ്പ് നേരത്തെ സ്ഥാപിച്ചിരുന്നു. പിന്നാലെയാണ് കടുവയെ പിടികൂടാൻ കൂടും സ്ഥാപിച്ചത്. ഒരു മാസം മുമ്പ് അരിമുളയിലെ ജനവാസ മേഖലയിലെ റോഡിലൂടെ കടുവ കടന്നുപോകുന്നത് പ്രദേശവാസികൾ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. പിന്നീട് പലതവണയും കടുവയുടെ സാന്നിധ്യമുണ്ടായ പ്രദേശത്താണ് 4 ക്യാമറകൾ വനംവകുപ്പ് സ്ഥാപിക്കുകയും ചെയ്തു. 2 ആഴ്ചയിലേറെ കടുവ ഇവിടേക്ക് എത്തുന്നതിനാൽ ക്യാമറകളെല്ലാം എടുത്തു മാറ്റുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും പ്രദേശത്ത് കടുവയെത്തിയത്. തുടർച്ചയായ ദിവസങ്ങളിൽ കാൽപ്പാടുകൾ കണ്ടതോടെയാണ് വനംവകുപ്പ് വീണ്ടും കൂട് സ്ഥാപിച്ചത്. പ്രദേശത്തെ കടുവ ആശങ്ക അകറ്റണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്.
0: മൂന്നാർ ടോപ് സ്റ്റേഷനിൽ വിനോദസഞ്ചാരികളെ ആക്രമിച്ച സംഭവത്തിൽ 3 പേർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി പോലീസ് FIR തയ്യാറാക്കി. വഴിയോര കടകൾക്കു മുമ്പിൽ ടൂറിസ്റ്റ് ബസ് നിർത്തിയെന്നാരോപിച്ചാണ് സഞ്ചാരികളെ സംഘം ചേർന്ന് മർദ്ദിച്ചത്. ടോപ് സ്റ്റേഷനിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി PC വിശ്വനാഥ് പറഞ്ഞു. ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടികൾക്കായി മൂന്നാറിൽ നേരിട്ടെത്തി യോഗം വിളിക്കും. തമിഴ്നാട് ഗവൺമെന്റിന്റെ സഹകരണത്തോടെ മൂന്നാറിൽ ക്രമസമാധാനം ഉറപ്പാക്കുമെന്നും PC വിശ്വനാഥ് പറഞ്ഞു. ദേശീയപാത 85 ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായി. UDF അധികാരത്തിലേക്കെത്തിയാൽ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് നേതാക്കൾ മുൻപ് ഉറപ്പു നൽകിയിരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ താഴ്ന്ന് 116,640 രൂപയിലേക്കെത്തി. 14,580 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. കേരള സംസ്ഥാന വിഷു ബമ്പർ ഭാഗ്യക്കുറി ഇന്ന് നറുക്കെടുക്കും. ഉച്ചയ്ക്ക് 2 നറുക്കെടുപ്പ്. അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ കസ്റ്റംസ് 48 കോടി രൂപ വില വരുന്ന കഞ്ചാവ് വിത്തുകൾ പിടിച്ചെടുത്തു. 2 തായ് പൌരന്മാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 19th റോസ്കർ മേളയിൽ 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറി. സംസ്ഥാനത്തെ പോലീസ് മേധാവികളുടെ യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. KSRTC ബസുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്ര സംബന്ധിച്ച കാര്യങ്ങൾക്ക് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അന്തിമ രൂപം നൽകുമെന്ന് മന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ വൈകിട്ട് ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. DIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാട്ട്.
5: അങ്ങനെ പാട്ടും ന്യൂസും ഒക്കെ കേട്ട് നമ്മൾ പവറേഷായിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. സമയം നോക്കുമ്പോൾ 12 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോയാലോ? അടുത്ത പാട്ടിനുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് അബിക്കുട്ടി, പാട്ടിന് ഒഴിവുണ്ടെങ്കിൽ അമർ അക്ബർ അന്തോണി എന്ന മൂവിയിലെ പ്രേമം എന്നാൽ എന്താണ് പെണ്ണെ എന്ന ഗാനം എല്ലാ കൂട്ടുകാർക്കും വേണ്ടി വെച്ചു തരാമോ? വെച്ചു തരാലോ. ഷീബ ചേച്ചിയുടെ മെസ്സേജാണ്. നമ്മൾ ആ ഒരു പാട്ടാണ് കേൾക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ആ പാട്ട് കേൾക്കാം. ആ പാട്ടിനൊപ്പം നമ്മൾ കേൾക്കാൻ പോകുന്ന നെക്സ്റ്റ് സോങ് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് സരിത മോഹനാണ്. ഹായ് അഹല്യ, ഐ എം സരിത മോഹൻ. സോങ് 1 മുതൽ 0 വരെ എന്ന മൂവിയിലെ രാരി രാരീരം രാരോ എന്ന പാട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പാട്ടാണ് അല്ലേ? പൊന്നും തിങ്കിൾ പോറ്റും പാനെ എന്ന പാട്ട്, ജി വേണുഗോപാൽ പാടിയ വേർഷനും ചിത്രചേച്ചി പാടിയിട്ടുള്ള വേർഷനും ഉണ്ട്. നമുക്ക് അതിലൊരു വേർഷൻ കേൾക്കാം. പ്രേമം എന്നാൽ എന്താണ് പെണ്ണെ എന്ന പാട്ടാണ് നമ്മൾ ഫസ്റ്റ് കേൾക്കാനായിട്ട് പോകുന്നത്. അമർ അക്ബർ അന്തോണി എന്ന സിനിമയിലെ പാട്ട്.
6: പ്രേമം എന്നാൽ എന്താണ് പെണ്ണേ,

0: ഒന്നു മുതൽ പൂജ്യം വരെ എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. നവോദയ സ്റ്റുഡിയോയുടെ അണ്ടറിൽ നവോദയ അപ്പച്ചൻ പ്രൊഡ്യൂസ് ചെയ്ത ഈ ഒരു സിനിമ, രഘുനാഥ് പലേരി ഡയറക്ട് ചെയ്ത സിനിമയാണ് ഒന്നു മുതൽ പൂജ്യം വരെ എന്ന സിനിമ. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിൽ മോഹൻലാലിന്റെ ആ ഒരു ക്യാരക്ടർ ഏറ്റവും അവസാനമാണ്, ടു ദി എൻഡ് ഓഫ് ദ മൂവിയാണ് എത്തുന്നത്. ആ തുടർച്ചയായിട്ട് നമുക്ക് ലാലേട്ടന്റെ ശബ്ദം ആ സിനിമയിൽ കേൾക്കാൻ പറ്റും. അവസാന ഭാഗത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു എന്താ ഒരു വല്ലാത്ത കഥയാണ് കേട്ടോ ഈ ഒരു സിനിമയുടെ. അപ്പൊ പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്റെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്?
1: ചേട്ടാ
0: പറയൂ, ഏത് പാട്ടാ കേക്കണ്ടേ? അന്തിവെയിൽ പൊന്നുതിരും എന്ന പാട്ടല്ലേ? ആ പാട്ട് വെച്ചുതരാം കേട്ടോ. പറയൂ, ആർക്കാ ഡെഡിക്കേഷൻ? ശിവരാജ് ഫ്രം പെരുവമ്പ് അല്ലേ? ഓക്കെ, ബൈ ബൈ. അപ്പൊ സുനിൽ കുമാർ ചേട്ടൻ ശിവരാജ് ചേട്ടന് വേണ്ടി ചോദിച്ചിട്ടുള്ള പാട്ട് ഉള്ളടക്കം എന്ന സിനിമയിലെ അന്തിവെയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമായി എന്ന പാട്ടാണ്. വളരെ മനോഹരമായൊരു പാട്ട്. ദാസേട്ടന്റെയും സുജാത് ചേച്ചിയുടെയും ശബ്ദത്തിൽ നമുക്ക് ആ പാട്ട് കേൾക്കാം. ആ പാട്ടിനൊപ്പം നമ്മൾ കേൾക്കാൻ പോകുന്ന നെക്സ്റ്റ് സോങ് ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ ആ മെസ്സേജ് വായിക്കാം. ഹായ് അഹല്യ എഫ് എം. ഹലോ, ഐ എം അരുൺ ഫ്രം ചിറ്റൂർ. എനിക്ക് ഗജനി എന്ന സിനിമയിലെ സുറ്റും വീഴി സൂടറെ എന്ന സോങ് പ്ലേ ചെയ്യാമോ? എന്തായാലും പ്ലേ ചെയ്തു തരാം ആ ഒരു പാട്ടും. അപ്പോൾ ഗജനിയിലെ സുറ്റും വീഴി എന്ന പാട്ടും വരുന്നുണ്ട് ഉള്ളടക്കം എന്ന സിനിമയിലെ പാട്ടിനൊപ്പം.

0: 2005 ഇറങ്ങിയ സിനിമയാണ് ഈ ഗജനി എന്ന സിനിമ. ഗജനി എന്ന സിനിമ ഇറങ്ങി ആ വർഷം തന്നെ ബെസ്റ്റ് മൂവി, അതുപോലെ ഈ പാട്ട് പാടിയിട്ടുള്ള രണ്ടു പേർക്കും, അതുപോലെ ബോംബെ ജയശ്രീ, അതുപോലെ എന്താ ശ്രീറാം പാർത്ഥസാരഥി, ഇവർക്ക് രണ്ടുപേർക്കും തമിഴ്നാട് സ്റ്റേറ്റ് ഫിലിം അവാർഡൊക്കെ കിട്ടിയിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് മുന്നേറിയ ഒരു പടമാണല്ലേ. ഈ പടം കാണുമ്പോൾ അല്ലെങ്കിൽ ഈ പാട്ടിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നത് അസിനെയാണ്. അസിന് ഇപ്പോഴും തമിഴ് സിനിമയിൽ വളരെ ഒരുപാട് ക്യാരക്ടേഴ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നിങ്ങനെ ആഗ്രഹിച്ചു പോവാണ്. സൂര്യ എന്തൊരു ലുക്കായി സിനിമയിൽ. ഈ പാട്ടില് എന്റെ അമ്മ ഒരു രക്ഷയില്ലാത്ത പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. അരുണായിരുന്നു ഈ പാട്ട് ചോദിച്ചിരുന്നത്. നമുക്ക് അടുത്ത കോളറിലേക്ക് പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കണേ? പിച്ചകം ചേച്ചി, സുഖല്ലേ? ഓ, ഇവിടെ എല്ലാവർക്കും സുഖം. ആരോട് അവിടെ നിക്കാൻ പറഞ്ഞത്?
1: മോനോട്. മോനം വേണം പറയണേ.
0: ആഹാ, അതെയോ?
1: അവനോട് നിക്കടാ പറഞ്ഞത്.
0: അപ്പൊ പറയൂ, ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എന്താണ്,
0: ഏത് പാട്ടാ കേൾക്കണ്ടേ? പറഞ്ഞോളൂ.
1: ഏതായാലും ബാലേട്ടന്റെ പാട്ട് മതി.
0: ലാലേട്ടന്റെ ഒരു അടിപൊളി പാട്ട് ഞാൻ വെച്ചു.
1: ബാലേട്ടന്റെയാണോ
0: ലാലേട്ടന്റെയാണോ?
1: അതെ, ലാലേട്ടന്റെ. മോഹൻലാലിന്റെ.
0: മോഹൻലാലിന്റെ ഒരു ഇതിലും പാട്ട് വെച്ചരാ കേട്ടോ. ഓക്കെ, ബൈ ബൈ. അപ്പോ ഹലോ എന്നവിടെ ആരോ വെച്ചു, പക്ഷെ കോള് ഡ്രോപ്പ് ആയി പോയി, സാരില്ല. അപ്പൊ പിച്ചകം ചേച്ചിയാണ് നമ്മളെ വിളിച്ചത്. ലാലേട്ടന്റെ ഒരു നല്ല പാട്ട് ആണ് ചോദിച്ചേക്കണേ. എന്തായാലും നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് ലാലേട്ടന്റെ സിനിമയിലെ ഒരു പാട്ട് നമ്മൾ കേൾപ്പിക്കാം. അടിപൊളി ഒരു പാട്ടാണ് എന്തായാലും. കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയിലെ പാട്ടാണ്. പാട്ട് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, കേട്ടു നോക്കിക്കോളൂ. അടുത്ത പാട്ട്, ഹായ്, ഞാൻ ജോർജ് ഫ്രം ട്രിവാൻഡ്രം. എനിക്ക് രാവണ പ്രഭുവിലെ അറിയാതെ അറിയാതെ എന്ന പാട്ട് വെച്ചുതരുമോ? എന്റെ ും മോനും വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ ജോർജ് ഏട്ടാ, നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാലോ. അറിയാതെ അറിയാതെ എന്ന പാട്ട് ഫ്രം ദ മൂവി രാവണപ്രഭു. രാവണപ്രഭു എന്ന സിനിമ എന്തൊരു പടം അല്ലേ? എന്തൊരു മാസ് ഹിറ്റായിട്ടുള്ള പടമാണ്. വീണ്ടും റീ റിലീസ് ചെയ്ത് വീണ്ടും റീ റിലീസ് ചെയ്ത് അപ്പോഴൊക്കെ ഒരുപാട് കളക്ഷൻസ് കിട്ടിയിട്ടുള്ള ചിത്രമാണ് രാവണപ്രഭു എന്ന സിനിമ. ആ സിനിമയിൽ ലാലേട്ടൻ്റെ ഒരു സ്വാഗും മാസും ഒക്കെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? എന്തായാലും രണ്ട് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത് രണ്ട് ലാലേട്ടൻ പാട്ടുകളാണ്. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. You are listening to Ahilya FM 90.4. Get to get a good to go down.

0: ഇൻസ്റ്റൻ പാട്ട് ഇവിടെ മൊത്തം കാട്ട്. അറിയാതെ അറിയാതെ ഈ പവിഴ വാർത്തകൾ അറിയാതെ എന്ന വരികൾ എഴുതിയിട്ടുള്ളത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. സുരേഷ് പീറ്റേഴ്സിന്റെ മ്യൂസിക്, പി ജയചന്ദ്രൻ, കെ എസ് ചിത്ര മനോഹരമായി പാടിയിട്ടുള്ള ഒരു പാട്ട്. പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം ഉണ്ട്. ഇതാരാ സംസാരിക്കണേ? എവിടെയായിരുന്നു? ഒരുപാട് കാലായല്ലോ ഈ സംസാരം കേട്ടിട്ട്.
1: ഇത്തിരി സുഖമില്ല. പിന്നെ അനിയത്തിന്റെ മോളുടെ കല്യാണത്തിന് പോയി, ഒരാഴ്ച അവിടെ ഇരുന്നു.
0: ഓക്കെ ഓക്കെ.
1: പനിയും വന്നു.
0: അതെയോ, പനിയൊക്കെ കുറഞ്ഞോ?
1: ആ, കുറഞ്ഞു മനെ.
0: ഓക്കെ, അപ്പൊ പാട്ടൊക്കെ കേട്ട് റെസ്റ്റ് ഒക്കെ എടുക്കൂട്ടോ.
1: പാട്ടൊക്കെ കേട്ടില്ല.
0: അപ്പൊ പറയൂ, ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
1: ക്കരയോലം കൂടെ വച്ചിട്ടീ ചന്ദനത്തോടു.

0: ആ പാട്ടും
1: അടിപൊളി അടിപൊളി. ആ പാട്ട് വെച്ചുതരാം കേട്ടോ, ജാതകം എന്ന സിനിമയിലെ പാട്ടല്ലേ? ഓക്കെ, എന്തായാലും ആ പാട്ട് ഞാൻ വെച്ചുതരാം. താങ്ക് യു സോ മച്ച്, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് രത്നാവതി അമ്മയാണ്. രത്നാവതി അമ്മ ചോദിച്ച പാട്ട് പുളിയിലക്കരയോലും പുടവ ചുറ്റി എന്ന പാട്ടാണ്. നല്ല മനോഹരമായ പാട്ട് അമ്മ പാടിത്തന്നു കുറച്ച് വരികയില്.

പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു പാട്ട് മുഴുവനായിട്ട് കേൾക്കാം. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് ആരാണ് നമ്മളെ മെസ്സേജ് അയച്ചിരിക്കുന്നത് നോക്കുമ്പോൾ പ്രിയ ചേച്ചിയാണ്. ഹായ് അഹല്യ, ഞാൻ പ്രിയ സന്തോഷ്. എനിക്ക് ഹിന്ദി പാട്ട് ഗാക്കെ പാൻ ബനാറസ് വാല എന്ന പാട്ട് വേണം. ഞങ്ങളുടെ കുന്നത്തുപാളയം മാരിയമ്മൻ പൂജ ഗംഭീരമാക്കി തന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഒപ്പം ഈ ഒരു പാട്ടും ചോദിച്ചിട്ടുണ്ട്. രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്, നമുക്ക് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ.

അങ്ങനെ നല്ല കിടിലൻ പാട്ടൊക്കെ കേട്ട് നമ്മൾ ഇതാ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെ ഞാൻ അഭിരാമിയുണ്ട്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് നമുക്ക് പോയാലോ. അടുത്ത പാട്ടുകളിൽ ആദ്യത്തെ പാട്ട് അൻവിക അയച്ചിട്ടുള്ള മെസ്സേജ് ആണ്. ഹായ് ചേച്ചി, എനിക്ക് പവിഴമല്ലി എന്ന ആ ഒരു ആൽബം സോങ് കേൾക്കണം. സായ് അഭയങ്കർ മ്യൂസിക് ചെയ്ത പാട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അൻവിക. തീർച്ചയായിട്ടും അൻവികയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് നമ്മൾ കേൾക്കാനായിട്ട് പോവാണ്. അതിനുശേഷം വന്നിട്ടുള്ള മെസ്സേജ് ദിനേശ് ചേട്ടൻ അയച്ചിട്ടുള്ള മെസ്സേജ് ആണ്. ഞാൻ കാസർഗോഡ് നിന്നും ദിനേശ്. ബാന്ദ് ബാജാ ഭാരത് ഹിന്ദി സിനിമയിലെ അൻവായി അൻവായി പാട്ട് പ്ലേ ചെയ്യുമെന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ചേട്ടന്റെ ഫേവറേറ്റ് സോങ്ങും വരുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: ശോഭയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, ബാന്ദ് ബാജ ഭാരത് എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കണേ?
2: സന്തോഷ് ഏട്ടൻ, അത്തിക്കൂടൽ.
1: സന്തോഷ് ഏട്ടാ, പറയൂ, ഏത് പാട്ടാ കേൾക്കണ്ടേന്ന്?
2: നരസിംഹത്തിലെ
1: പാട്ടായിട്ടുള്ള പാട്ട്, എം ജി ശ്രീകുമാർ തകർത്ത് ആടിയിട്ടുള്ള ഒരു പാട്ട് അല്ലേ? സന്തോഷ് ഏട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് പഴനിമല മുരുകന് പള്ളിവേലായുധ എന്ന പാട്ടാണ്. എം ജി രാധാകൃഷ്ണൻ സാർ മ്യൂസിക് ചെയ്ത് എം ജി ശ്രീകുമാർ പാടിയിട്ടുള്ള പാട്ട്. ആ പാട്ട് നമുക്ക് കേൾക്കാം. ആ പാട്ടിന് ശേഷം വരുന്ന പാട്ട് യെറ്റ് അനദർ ബ്യൂട്ടിഫുൾ സോങ്. ഇന്നുണ്ടല്ലോ, ഇന്ന് വന്നിട്ടുള്ള മിക്ക പാട്ടുകളും വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകളാണ്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്ത പാട്ട് എന്ന് പറയുന്നത് റിൻസി ചേച്ചി ചോദിച്ചിട്ടുള്ള പാട്ടാണ്. റിൻസി ഫ്രം വാളയാർ, സോങ് ചെമ്പരത്തി. ചെമ്പരത്തി കമ്മലിട്ട് എന്ന പാട്ടിൽ ശ്രേയാ ഘോഷാലും രവിശങ്കർ എന്ന സിംഗറും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്. അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ് നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാനായിട്ട് പോകുന്നത്. ആദ്യം താ വരുന്നു എം ജി ശ്രീകുമാർ.

മാണിക്കക്കല്ല് എന്ന സിനിമയിലെ അതിമനോഹരമായ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. റിൻസി ആയിരുന്നു ആ ഒരു പാട്ട് ചോദിച്ചത്. ഫ്രം വാളയാർ അടുത്ത പാട്ടുകൾ എന്ന് പറയുന്നത് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത് നാല് പാട്ടുകളാണ്. അതിൽ ആദ്യത്തെ പാട്ട് ചോദിച്ചിട്ടുള്ളത് അനിത ചേച്ചി ഫ്രം പുത്തനൂർ. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ഒരു ഇംഗ്ലീഷ് സോങ് ആണ്. ഈ പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഹാർലീസ് ഇൻ ഹവായി സോങ് വെക്കാമോ? അൻവിതയ്ക്ക് വേണ്ടിയാണ് പാട്ട്. കാർത്തികയാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കാർത്തിക അൻവിതയ്ക്ക് വേണ്ടി ചോദിച്ചിട്ടുള്ള ഹാർലീസ് ഇൻ ഹവായി കാറ്റി പെറിയുടെ ഒരു ഇംഗ്ലീഷ് സോങ് ആണ്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടുകൾക്കൊപ്പം എത്തുന്ന നെക്സ്റ്റ് സോങ് എന്ന് പറയുന്നത് ചോദിച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കട്ടെ. എടവണ്ണയിൽ നിന്നും മോഹൻ ബാബു ആണ്. ഹായ് അഹല്യ. ഹലോ ചേട്ടാ, എനിക്ക് ഒരു കുഞ്ഞു പൂവിന്റെ ഇതളിൽ നിന്ന് വീണൊരു മധുരമെൻ ചുണ്ടിൽ പൊഴിഞ്ഞുവെങ്കിൽ എന്ന പാട്ട് ലിറിക്സിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ഞാൻ ഇങ്ങനെ എഴുതും, നമ്മൾ കറക്റ്റായിട്ട് വായിച്ചോണം എന്ന് പറഞ്ഞിട്ടാണ് അയച്ചേക്കണേ. എന്തായാലും മോഹൻ ചേട്ടൻ ചോദിച്ചിട്ടുള്ള ആ ഒരു പാട്ട്, ഒരു കുഞ്ഞു പൂവിന്റെ ഇതളിൽ നിന്ന് ഒരു തുള്ളി എന്ന് പറയുന്ന പാട്ട് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലെ പാട്ടാണ്. ആ പാട്ട് നമുക്ക് കേൾക്കാം. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചിട്ടുള്ളത് വിനീഷ് ആണ് ഫ്രം അകത്തേത്തറ. ഹായ് അബി, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. വിനീഷ് ഏട്ടനും സുഖമാണ് എന്ന് വിചാരിക്കുന്നു. സോറി ഇത്ര ലേറ്റ് ആയി എന്നറിയാം. സമയം ഉണ്ടെങ്കിൽ ഒരു പാട്ട് വെച്ച് തരണേ. ഫ്രം ദ മൂവി ചെന്നൈ 28, യാറോ യാറുക്കുൾ യാറോ എന്ന സോങ്. ഒരു നല്ലൊരു റൊമാൻറ്റിക് സോങ്. എസ് പി ബിയും ചിത്രചേച്ചിയുമാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കണേ. ഡെഡിക്കേറ്റഡ് ഫോർ അനിയൻ വിനോദ്, അവന്റെ വൈഫ് സത്യ. അവർക്ക് ഇന്ന് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ വിനോദ് ചേട്ടൻ ആൻഡ് സത്യ ചേച്ചി രണ്ടുപേർക്കും വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിച്ചുകൊണ്ട് വിനീഷ് ചോദിച്ചിട്ടുള്ള പാട്ട് നമ്മൾ കേൾക്കാനായിട്ട് പോവാണ്. ഓൺ അഹല്യ FM 90.4 നാല് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് വരുമ്പോൾ ഈ പാട്ടുകൾക്കൊപ്പം ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടും വൈൻഡപ്പ് ചെയ്യാണ്. ഇത്ര നേരം നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വെച്ച് എന്റെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമിയാണ്. സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്. 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ. വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട്

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024786 84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ പാലക്കാട്. കോൺടാക്ട് 9188909075.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

കുളങ്ങളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: സിനിമ ഒരു വിനോദം മാത്രമല്ല. ചിലർക്കത് പോരാട്ടമാണ്, ചിലർക്കത് സ്വപ്നമാണ്. അങ്ങനെ പോരാട്ടമായും സ്വപ്നമായും ഒരുമിച്ച് സിനിമയെ കൊണ്ടുപോകുന്ന ചലച്ചിത്ര പ്രവർത്തകൻ നേമം പുഷ്പരാജാണ് ഇന്നത്തെ ഗസ്റ്റ് റൂമിൽ നമ്മുടെ കൂടെയുള്ളത്. വെൽക്കം ടു ഗസ്റ്റ് റൂം. ദിസ് ഇസ് RJ സുനിൽ. നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു നേമം പുഷ്പരാജ്. സർ, സ്വാഗതം.
5: നമസ്കാരം.
2: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
5: സുഖം. ഇപ്പോൾ ഒരു പടം കഴിഞ്ഞ 2025 ഏപ്രിലിൽ റിലീസ് ചെയ്തിരുന്നു. രണ്ടായാമെന്നായിരുന്നു ആ പടത്തിൻ്റെ പേര്. വലിയ കുഴപ്പമില്ലാതെ അത് തിയേറ്ററിലോടി. ഇപ്പോൾ കൂടുതൽ സജീവമായിട്ട് ചിത്രരചനയിലാണ് കൂടുതൽ മുഴുകിയിരിക്കുന്നത്.
2: അതെ. ഓക്കെ. നിയമം എന്ന മണ്ഡലം പൊതുവെ കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ്. അപ്പോൾ ആ ഒരു മണ്ഡലത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നിയമം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ചോദിക്കുന്നു. എങ്ങനെയാണ് നിയമം എന്ന മണ്ഡലത്തെ നോക്കിക്കാണുന്നത്?
5: നിയമം പൊതുവില് വളരെ ശാന്തസുന്ദരമായ ഒരു ഒരു സ്ഥലമാണ്. ട്രിവാൻഡ്രത്തിന് 7 കിലോമീറ്ററേ ഉള്ളൂ നിയമത്തേക്ക്. ജനങ്ങൾ പൊതുവില് സമാധാന പ്രിയരാണ്. അങ്ങനെ വലിയ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. പിന്നെ കൃത്യമായിട്ട് അവിടെ എനിക്ക് തോന്നുന്നു ഒരു ഒരു നമ്മുടെ രാഷ്ട്രീയമായിട്ടാണെങ്കിൽ പ്രവർത്തിക്കുന്നവരെ അംഗീകരിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് തോന്നുന്നത്.
2: അങ്ങനെയാണ്.
5: അപ്പൊ പ്രവർത്തിക്കുക, ജനങ്ങളോടൊപ്പം ഉണ്ടാവുക, അങ്ങനെ നിൽക്കുന്നവരുടെ കൂടെ ഉണ്ടാവും രാഷ്ട്രീയം. അവിടെ താരതമ്യേന ഇപ്പോ, മുമ്പ് വളരെ ശക്തമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ഇപ്പോ അതിന് കുറച്ച് അങ്ങനെയുള്ള ഒരു സ്ഥിര രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്ക് കുറച്ച് മങ്ങലേറ്റതായിട്ടാണ് അനുഭവത്തിൽ വരുന്നത്. മറിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരെ നോക്കിയിട്ട്, ഇപ്പോൾ പ്രത്യേകിച്ചും ഒരു കൗൺസിലർ വരെയാണ്, കോർപ്പറേഷനാണത്. അപ്പോൾ ഒരു നല്ല കൗൺസിലർ, നല്ല കൗൺസിലർ മീൻസ് അയാൾ പ്രായോഗിക തലത്തിൽ ജനങ്ങളുടെ വിളിച്ചാൽ എപ്പോഴും ഉണ്ടാവുക, ഏത് പ്രശ്നം പരിഹരിക്കാനുണ്ടാവുക, അങ്ങനെ വരുന്നവർക്ക് അവിടെ ഒരു വലിയ സപ്പോർട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ശരിക്കും രാഷ്ട്രീയമായിരുന്നു കൂടുതൽ നോക്കിയിരുന്നത്. ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്.
2: നേമം പുഷ്പരാജാണ് ഇന്ന് ഗസ്റ്റ് റൂമിൽ നമ്മുടെ

0: ഉപയോഗിച്ചു. ഇപ്പോൾ പ്രതിഭകളുടെ അതിഥികളാകുന്നു.
1: മലയാളത്തിലെ പ്രിയപ്പെട്ട സംവിധായകൻ നേമം പുഷ്പരാജാണ് ഇന്ന് ഗസ്റ്റ് റൂമിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ചോദിച്ചാലോ. ഇനിയിപ്പോ അടുത്തൊരു കാര്യം, ഇപ്പോ പൊതുവെ സിനിമകൾ അജണ്ടാസ് വെച്ചിട്ടാണ് പല സിനിമകളും വരുന്നത്. പലതും ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് പല സിനിമകളും റിലീസാവും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണോ, അങ്ങനെ ആവേണ്ടതുണ്ടോ സിനിമകൾ രാഷ്ട്രീയം ഇഞ്ചക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മതം ഇഞ്ചക്ട് ചെയ്യാനായിട്ട്? അങ്ങനെ ഇതിനെ മാറ്റുന്നുണ്ടോ, സിനിമകളെ മാറ്റുന്നുണ്ടോ ഇപ്പോൾ?
2: ശരിക്കും ഇത് എല്ലാ കാലത്തും അങ്ങനെ ചില സീസൺ ആയിട്ട് സിനിമയ്ക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ പരിശോധിച്ചാൽ അറിയാം, ഇടക്കാലത്ത് വെറും ഫൈറ്റ് അല്ലെങ്കിൽ ആക്ഷൻ പടങ്ങളുടെ ഒരു കാലം ഉണ്ടായിരുന്നു. ഏറ്റവും നെഗറ്റീവായിട്ടുള്ള എന്താ പറയുന്ന ഈ സെക്സ് പടങ്ങളുടെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോഴും എല്ലാ കാലത്തും കുടുംബ സിനിമകൾ നിലനിന്നിട്ടുണ്ട്, അത് നന്നായിട്ട് ജനം സ്വീകരിച്ചിട്ടുണ്ട് ഇതിന്റെ ഇടയിലൂടെ തന്നെ. പക്ഷെ ഇത്തരം ചില സീസണുകൾ ചിലതിന്റെ പിന്നാലെ പോകും. പ്രത്യേകിച്ചും ഒരു പടം ഓടിക്കഴിഞ്ഞാൽ, ആക്ഷൻ പടം ഓടുന്നു, നന്നായിട്ട് ഓടുന്നു, തിയേറ്ററിൽ വൻ വിജയമാവുകയാണെങ്കിൽ പിന്നെ വരുന്ന ആൾക്കാർ ആ ഒരു ട്രെൻഡ് പിടിക്കാറുണ്ട്. അതിപ്പോ സിനിമയുടെ കാര്യത്തിലല്ല, ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിലും അങ്ങനെയാണ്. ഒരാള് ഹിറ്റായി, ഒരു പുതിയ പുതുമുഖം വന്നു, അയാളുടെ ഒരു പടം ഹിറ്റായി കഴിഞ്ഞാൽ അയാളുടെ പിന്നാലെ പോവുക എന്നുള്ള ഒരു രീതി, ഇത് ഒരു എനിക്ക് തോന്നുന്നു ആദ്യ കാലഘട്ടത്തിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ പ്രേം നസീറിന്റെയൊക്കെ കാലം കഴിഞ്ഞാൽ പിന്നെ കുറെ കുറച്ചുകൂടി ഇങ്ങോട്ട് നല്ല സിനിമകളും ജനം നോക്കിയൊക്കെ കയറുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സിനിമയുടെ ഒരു വല്ലാത്തൊരു വരവ്, അതായത് ഒരാഴ്ചയിൽ തന്നെ 7 സിനിമയൊക്കെ റിലീസ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ നമ്മുടെ സാങ്കേതികത്വം വളരെ കുറച്ചുകൂടി വളർന്നു, കൈകളിലായി, ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് വന്നു. ഡിജിറ്റൽ ആയതോടുകൂടി തന്നെ ശരിക്കും പെട്ടെന്ന് ആൾക്കാർക്ക് സിനിമ എടുക്കാമെന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നു. കാരണം എടുക്കുന്ന സിനിമ അന്നേരം തന്നെ സ്ക്രീനിലിട്ട് കാണാം. ഇപ്പോ ഇന്നെടുക്കുന്ന സീൻസ് മുഴുവൻ ഇന്ന് എഡിറ്റ് ചെയ്തിട്ട് രാത്രി ഡയറക്ടർ കിടക്കുന്നതിന് മുമ്പ് ഈ എഡിറ്റർ കൊണ്ടുവന്ന് ലാപ്ടോപ്പിലിട്ട് കാണിക്കുന്ന ഒരു അവസ്ഥ വന്നു.
1: അപ്പോൾ
2: അത്രയും അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറയണം, മറ്റേ അങ്ങനെയല്ല. ഒരു സിനിമ 40 ദിവസം ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ 40 ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഇത് ഡെവലപ്പ് ചെയ്ത് പിന്നെ എഡിറ്റ് ചെയ്ത് ഒക്കെ വരുന്നതിനൊരു സമയമുണ്ട്. പിന്നെ എപ്പോഴും അത് ചെന്നൈയിലൊക്കെ ആയിരുന്നു അന്ന് ചെയ്തുകൊണ്ടിരുന്നത്, ഫിലിം ആയിരുന്നു. അപ്പൊ ഇത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥനയോടുകൂടിയാണ് പോകുന്നത്, ഇതിനൊരു കുഴപ്പവും പറ്റരുത്.
1: സാങ്കേതിക
2: പ്രശ്നം ഒരുപാടുണ്ട്, ചിലപ്പോൾ ലോഡ് ചെയ്തിട്ടുണ്ടാവില്ല ഇതിനുള്ളിൽ, ഈ ഫിലിം ലോഡ് ചെയ്തതിൽ ചിലപ്പോൾ മിസ്റ്റേക്ക് പറ്റാം. ചില സിനിമ

0: ചെയ്ത പടത്തിൽ ഒരു പടത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവസാനം ആ പോർഷൻ മുഴുവൻ മാറ്റിയെടുക്കേണ്ടി വന്നു, ഒന്നേന്ന് എടുക്കേണ്ടി വന്നു. അപ്പം ഇപ്പൊ ആ പ്രശ്നം ഇല്ല, അഥവാ സ്ക്രാച്ച് വീണുന്നിരിക്കട്ടെ, ഒരു പ്രശ്നമില്ല, ഗ്രാഫിക്സിലൂടെ അത് ടച്ച് ചെയ്ത് മാറ്റാനും പറ്റും. അപ്പോൾ ഒരുപാട് അനന്ത സാധ്യതകൾ ഇപ്പോൾ വന്നു. പിന്നെ പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നത് ഈ മിക്കവാറും ഒരു മലയാള മീഡിയത്തിലാണ് ആൾക്കാർ പഠിച്ചു വന്നിരുന്നത്, ഒരു തലമുറ. അപ്പോൾ അവർക്ക് ഈ ഇംഗ്ലീഷിനോടുള്ള ഒരു അത്ര ഒരു ഫ്ലുവൻസി ഉണ്ടാവില്ല, അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കാൻ അത്രയും മെനക്കെടില്ല. അത്തരം ഒരു ഘട്ടത്തിൽ ലോകത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊന്നും ഇവരുടെ കയ്യിലേക്ക് എത്തുന്നില്ല. ഇന്ന് അതല്ല, എത്ര സാമ്പത്തികമില്ലാത്ത കുട്ടിയാണെങ്കിലും അവന് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. നല്ല നന്നായിട്ട് അവന് വായിച്ചാൽ മനസ്സിലാവും. പിന്നെ സാങ്കേതികത്വം ആദ്യം മുതൽ, ഇപ്പൊ ജനിക്കുമ്പോൾ മുതൽ അവൻ മൊബൈലും ലാപ്ടോപ്പും ഐഫോണും ഒക്കെ, അല്ലെങ്കിൽ അങ്ങനെയാണ് അവൻ കണ്ടുവരുന്നത്. അപ്പൊ അവൻ ഇത് സാങ്കേതികത്വം എന്ന് പറയുന്ന ഒരു പ്രശ്നമേ അല്ല, ലോകത്ത് എവിടെ നടക്കുന്നതും അവനും കൂടി ബാധകമായിട്ടുള്ളതാണ്. പണ്ട് അങ്ങനെയല്ല, ഒരു അതിരുകളുണ്ട്, മലയാളത്തിൻ്റെത്, തമിഴിൻ്റെത്, അതിനപ്പുറം കന്നഡയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുകയില്ല, നമുക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം അതൊന്നുമില്ല, ഒരു വിഷയമില്ല. ഇത് ഏത് ഇംഗ്ലീഷ് ഫിലിമും ഏത് ഫിലിമും ലോകത്ത് ഏത് നല്ല ഫിലിം ഇറങ്ങുന്നോ അതിൻ്റെ അടുത്ത ദിവസം നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. അപ്പം ഇത് ഈ പുതിയ ജനറേഷനെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഇൻസ്പിറേഷനിലാണ് അവൻ സിനിമയെ സമീപിക്കുന്നത്. അവന് നന്നായിട്ട് സിനിമ ചെയ്യാൻ പറ്റും, പുതിയ പുതിയ കണ്ടെത്തലുകൾ അവന് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും ഒക്കെ പറ്റും. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് ഒരുപാട് പുതിയ കുട്ടികൾ ഇതിനകത്തേക്ക് വരുന്നുണ്ട്. പണ്ട് ഈ വലിയ പെട്ടികളിലാണ് ഈ ഫിലിം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇന്ന് ഒരൊറ്റ പെൻഡ്രൈവിൽ പോക്കറ്റിലിട്ടുകൊണ്ട് ഇത് കൊണ്ടുപോകാവുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പൊ ആ ഒരു വലിയ മാറ്റം ഉണ്ടല്ലോ, അത് സിനിമയുടെ ആകെ മാറ്റിമറിച്ചു. അതുകൊണ്ടാണ് ഇപ്പൊ ഒരാഴ്ചയിൽ 6 പടം 7 ഫിലിം ഒക്കെ റിലീസാവുന്നുണ്ട്. അപ്പൊ ഇത് ഓഡിയൻസ്, അന്നത്തെ ഓഡിയൻസും ഇന്നത്തെ ഓഡിയൻസും, ഒരുപക്ഷെ അന്നത്തെ ഓഡിയൻസ് ഇപ്പൊ ഉണ്ടാവില്ല. ഇപ്പൊ അവന് വിഷ്വല് കാണാനായിട്ട് TVയിൽ കാണാം, വലിയ വീട്ടിൽ ഹോം തിയേറ്ററുകൾ ഉള്ളവരുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവര് സ്വാഭാവികമായിട്ടും തിയേറ്ററിൽ പോകുന്ന കുറവാണ്, അപ്പൊ പടങ്ങൾ അധികം ഓടില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്.
1: ഗസ്റ്റ് റൂം ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെ ഉള്ളത് ഞാൻ സുനിൽ, എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു നേമ പുഷ്പരാജ്. ഇനിയൊരു ഇടവേള.

0: സ്റ്റോർ വിറ്റോൾ ഫേവറേറ്റ് വൈൻ പ്രതിഭകളുടെ അതിഥികളാകുന്നു.
1: അഹല്യ എഫ് എം 90.4 ലിസണേഴ്സ് കേട്ടുകൊണ്ടിരിക്കുന്നു ഗസ്റ്റ്റൂം. ഗസ്റ്റ്റൂമിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ, എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു നിയമം പുഷ്പരാജ്. ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം. ആദ്യം ചോദിക്കാനുള്ളത് ബനാറസ് ഗൗരി ശങ്കർ, നല്ല കുറെ പാട്ടുകളുള്ള രണ്ട് സിനിമകളാണ്. അപ്പോൾ ഇതിൽ രണ്ടിലും നായികമാരായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് അന്നത്തെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട കാവ്യ മാധവനെയാണ്. എന്തുകൊണ്ടാണ് രണ്ടിലും കാവ്യ മാധവനെ ചൂസ് ചെയ്യാനുള്ള കാരണം?
2: ഞാൻ അതിനു മുമ്പ് ഞാൻ ആർട്ട് ഡയറക്ഷൻ ചെയ്ത പല പടങ്ങളിലും കാവ്യ മാധവൻ നായികയായിട്ടുള്ള ഒരുപാട് പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ ഒരു പെരുമാറ്റ രീതി, ഒരു ആർട്ടിസ്റ്റിൻ്റെതായ ഫിലിം സ്റ്റാറിൻ്റെതായ യാതൊരു അഹങ്കാരവും ഇല്ലാത്തൊരു കുട്ടിയാണ്. വളരെ ജെന്യുവിൻ ആയിട്ടുള്ള വളരെ നല്ല പെരുമാറ്റവും ഒക്കെയാണ്. അപ്പോൾ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഒരു ടെൻഷൻ അനുഭവിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യില്ലല്ലോ. അപ്പം നമുക്ക് തീർച്ചയായിട്ടും വളരെ സേഫ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആയിരിക്കുക. പിന്നെ നമ്മൾ നേരത്തെ അറിയുന്ന ഒരാളാണെങ്കിൽ അത് കൂടുതൽ സൗകര്യമാണ്. ഞാൻ ഒരുപാട് വർഷമായിട്ട് ആർട്ട് ഡയറക്ഷൻ ഫീൽഡിൽ നിന്നതുകൊണ്ട് മിക്കവാറും എല്ലാ ക്യാമറാമാന്മാരുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം മിക്കവാറും എല്ലാ ആർട്ടിസ്റ്റുകളായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ക്യാരക്ടർ ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ വളരെ സേഫ് സൈഡ്, നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന നല്ല സൗന്ദര്യമുള്ള അത്യാവശ്യം ഹിറ്റുകളുള്ള ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്കാണ് കാവ്യയുടെ അടുത്തേക്ക് വരുന്നത്. അന്ന് ഏറ്റവും തിരക്കുപിടിച്ച നായികയായിരുന്നു.
1: ഓക്കെ, ഈ കാവ്യമാധവനും നവ്യ നായരും അന്ന് നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര തിരക്ക് പിടിച്ച നായികമാരായിരുന്നു. അവരെ ഒരുമിച്ച് കൊണ്ടുവരുന്നതും സാറാണ് ബനാറസ് എന്ന സിനിമയിൽ. അത് രണ്ടുപേർക്കും ഈക്വൽ നായികാ വേഷങ്ങൾ ആയിട്ട് കൊണ്ടുവരാണ്. അപ്പൊ എങ്ങനെയാണ് അവരെ ഒരുമിച്ച് അഭിനയിപ്പിക്കുക? അവർ ഒരുമിച്ച് കോംബോ സീൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും രണ്ടുപേരും അതിൽ നായികമാരാണ്. എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ഒരു കാരണം?
2: അല്ല, കഥ പറയുന്നു, കഥ രണ്ടുപേർക്കും ഇഷ്ടമാവുന്നു. പിന്നെ അതിനു മുമ്പ് ചെയ്ത പടമായിരുന്നു ഗൗരീശങ്കരം. അപ്പൊ അത് അപ്പൊ കാവ്യ സമയത്തോളം ഭയങ്കര കോൺഫിഡൻസോട് കൂടി തന്നെ ഇത് ഏൽക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് നവ്യ പുതിയ ആളാണ് എന്നെ സംബന്ധിച്ചോളം, എന്റെ പടത്തിൽ ആദ്യമായിട്ട് വരുന്നു എന്നുള്ളത്. പക്ഷെ അത് ഒരു തടസ്സമായില്ല. ഞാൻ കഥ പറയുന്നു, ഡേറ്റ് മേടിക്കുന്നു, ഒരു എന്താ പറയുന്ന ലിമിറ്റും ഇല്ലാതെ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറാവുന്നു. അത് വളരെ നന്നായിട്ട് സഹകരിച്ച് തന്നെയാണ് വർക്ക് ചെയ്തത്. യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് രണ്ടുപേരെടുത്തൊന്നും ഉണ്ടായിട്ടില്ല.
1: അതില് നവ്യ നായരുടെ ഒരു സീനുണ്ട്, ഇങ്ങനെ ആത്മഹത്യ ചെയ്തതിനു ശേഷം വിനീതിനെ കാണാനായിട്ട് വരുന്നു, വല്ലാതെ പ്രേക്ഷകരെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സീനാണ്. ഈ അടുത്ത് ഞാനിങ്ങനെ മൊബൈലിൽ കണ്ടപ്പോഴും നമ്മളിങ്ങനെ എന്തോ കൊളുത്തി വലിക്കുന്ന ഒരു സീനാണ്. കുറച്ചു നേരം ആ ട്രോമ നമുക്ക് ഉണ്ടാവും. ആ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കാരണം, അത് അങ്ങനെ ചിത്രീകരിക്കാനുള്ള ഒരു കാരണം എന്താണ്?
2: അല്ല, സിനിമയുടെ തിരക്കഥ എഴുതുമ്പോ ഞാനും ചെറിയ കൽപ്പാവടിയും കൂടെയാണ് അത് ചെയ്യുന്നത്. അദ്ദേഹമായിരുന്നു, അദ്ദേഹം ഒരുപാട് നല്ല ഹിറ്റുകൾ ചെയ്ത ആളാണ്. അപ്പോൾ ഇത് എഴുതുന്ന സമയം തന്നെ നമ്മളിത് കൺസീവ് ചെയ്യുന്നുണ്ട്, ഇത് വിഷ്വലി കൺസീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ പിന്നെ ലൊക്കേഷനിലാണ് പോയിട്ടാണ് ഇത് ഇംപ്രവൈസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ വെച്ചുകൊണ്ട് സ്വാഭാവികമായ ഒരു ആക്ടിങ്ങിലൂടെ നവ്യ അതിമനോഹരമായിട്ട് ചെയ്തു. ഏതൊരു ആർട്ടിസ്റ്റും നമ്മൾ പറയുന്നതിനപ്പുറം നമുക്ക് തരാൻ കഴിയുക, അതാണല്ലോ ഒരു ഏറ്റവും ഒരു ക്രിയേറ്റീവായിട്ട് കഴിവുള്ള ഒരാൾ ചെയ്യേണ്ടത്. അതാണ് ഇപ്പോൾ ഒരു എഴുത്തുകാരൻ എന്നോട് നമ്മളൊരു കഥ പറയുമ്പോൾ അയാൾ തിരക്കഥ എഴുതുകയാണെങ്കിൽ നമ്മൾ പറയുന്നതിൻ്റെ മേളിൽ തരിക. ഒരു ക്യാമറമാൻ നമ്മൾ കാണുന്ന വിഷ്വലിൻ്റെ അതിനും അപ്പുറം അയാൾക്ക് തരാൻ കഴിയണം. അതിൻ്റെ ലൈറ്റിങ്ങിലൂടെ ആവാം, ചിലപ്പോൾ നല്ല പശ്ചാത്തലം, നമ്മൾ പറയുന്ന പശ്ചാത്തലത്തെക്കാൾ ഒരു പക്ഷേ ഒരു നല്ല ക്യാമറമാൻ ആണെങ്കിൽ അയാൾക്ക് തീർച്ചയായിട്ടും നമ്മളോട് പറയാം, ഞാൻ ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇന്ന ബാക്ക്ഗ്രൗണ്ട് കിട്ടും, അപ്പോൾ വേണമെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വീകാര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഏതും ബെറ്റർ ആയിട്ടുള്ളത് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഒരു ഡയറക്ടർ സമയത്തുള്ള ആവശ്യം. നവ്യയെ സംബന്ധിച്ചിട്ടുള്ള അതായിരുന്നു, നമ്മൾ അതിൻ്റെ സിറ്റുവേഷൻ പറയുന്നു, അതിന് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള അവസരം ഒരുക്കുന്നു. നന്നായിട്ട് അത് പെർഫോം ചെയ്തു, നന്നായിട്ട് പെർഫോം ചെയ്തു.
1: ഗസ്റ്റ് റൂം ആണ് അഹല്യ എഫ് എം 90.4 ലിസണേഴ്സ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ചെറിയ ബ്രേക്ക് ആവാം അല്ലേ?

0: ഷോ ഇപ്പോൾ പ്രതിഭകളുടെ അതിഥികളാകുന്നു.
1: വെൽക്കം ബാക്ക് ഗസ്റ്റ് റൂമിൽ. ഇന്ന് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നു ഞാൻ സുനിൽ. എന്റെ കൂടെ ഉണ്ട് നേമം പുഷ്പരാജ്. നല്ല പാട്ടുകളുള്ള ചിത്രങ്ങൾ കൂടിയാണ് രണ്ട് സിനിമകളും. ഇപ്പോഴും ആ പാട്ടുകൾക്ക് ഫാൻസ് ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഈ സിനിമകളിൽ ഇപ്പൊ പാട്ടുകൾ നമ്മൾ പൊതുവെ കാണാറില്ല. പാട്ടുകൾ കണ്ടാലും അതൊരു പക്ഷെ ഒന്നോ രണ്ടോ മാസം മാത്രം നിൽക്കുന്ന ട്രെൻഡിൽ നിന്ന് പിന്നീട് ഔട്ടാവുന്ന പാട്ടുകളൊക്കെയാണ്. അപ്പൊ ഈ സിനിമകളിൽ പാട്ടുകളുടെ പ്രാധാന്യം എത്രത്തോളമാണ്?
2: ശരിക്കും ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ സിനിമകളിൽ പാട്ടിന്റെ പ്രസക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറച്ചുകൂടി ചടുലമായും പിന്നെ ഈ എന്താ പറയുന്ന വളരെ നെഗറ്റീവായിട്ടുള്ള സംഗീത ഇതും നെഗറ്റീവായിട്ടുള്ള ചിന്തകളും ഒരുപാട് സിനിമയിൽ വന്ന് നിറഞ്ഞു. ഒരു പക്ഷേ പുതിയ തലമുറയിൽ ബഹുഭൂരിപക്ഷവും എന്ന് തന്നെ പറയേണ്ടി വരും, അത്തരം ഒരു നെഗറ്റീവ് ചിന്തകളാണ് വരുന്നത്. ഇപ്പോൾ കഞ്ചാവടിച്ചാൽ എന്താ കുഴപ്പം, അല്ലെങ്കിൽ LSD കഴിച്ചാൽ എന്താ കുഴപ്പം, ഇപ്പോൾ എന്താണ് ചോര കൊണ്ട് എന്താണ് സോഡയിലിട്ട് എന്ത് ഐസ് ഇട്ട് അങ്ങനെയൊക്കെ എന്തോ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ, കട്ട സോര
1: എന്താ
2: പാട്ടുകള്. അപ്പൊ ഇത് ഭയങ്കര നെഗറ്റീവാണ്. ഇത് ചെറുപ്പക്കാരെ സമയത്തോളം അവരെ സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പോ ഒരാളുടെ രക്തം കൊണ്ട് പിന്നെ സോഡ ഇട്ട് കഴിക്കുക എന്ന് പറയുന്ന അത്രത്തോളം വൈകൃതത്തിലേക്ക് പോയി. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ലോലമായിട്ടുള്ള ഒരു സൗന്ദര്യ ബോധത്തോടുകൂടി അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് റൊമാൻസൊക്കെ അവരിൽ ഉണ്ട് കേട്ടോ, പലതും കുറേ വേറെ തരത്തിലാണ് അവരെടുക്കുന്നത്. അപ്പോൾ പഴയ ഒരു കൺസെപ്റ്റ് മാറി. അപ്പോൾ ആ സിനിമയുടെ രീതി, സിനിമയുടെ പാട്ടിൻ്റെ രീതി എല്ലാം മാറി. അപ്പൊ ഇപ്പോ അത്തരം ഒരു സിനിമ ഗാനം വന്നു കഴിഞ്ഞാൽ അതങ്ങനെ സ്വീകരിക്കണമെന്നില്ല. പിന്നെ പണ്ടത്തെ പോലെ ചാനലുകളിൽ ഇപ്പൊ സിനിമാ ഗാനങ്ങൾക്ക് അങ്ങനെ പ്രാധാന്യം അവർ കൊടുക്കുന്നില്ല. മറ്റേ നല്ല സിനിമാ ഗാനങ്ങളാണെങ്കിൽ, നല്ല വിഷ്വൽ ഉണ്ടെങ്കിൽ ചാനലുകൾ ആവർത്തിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കും.
1: ഗൗരീശങ്കരത്തിലെ കണ്ണിൽ കണ്ണിൽ പാട്ടൊക്കെ ആവർത്തിച്ച് കണ്ടിട്ടുള്ള ഒരു പാട്ടൊക്കെ ദൂരദർശനിലാണെങ്കിലും മറ്റുള്ള ചാനൽസിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട്
2: എന്റെ എനിക്ക് തോന്നുന്നു ബനാറസിലേക്ക് പല പാട്ടുകളും ഈ പല പാട്ടുകളും ആവർത്തിച്ചിങ്ങനെ ചാനലിൽ വരുമായിരുന്നു. അന്നത്തെ സ്റ്റേജ് ചാനലിലെ ചില കോമ്പറ്റീഷൻസ് ഉണ്ടല്ലോ, അതിൽ ഈ പാട്ടുകൾ അവതരിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു നല്ല പാട്ട് ഇറങ്ങിയാൽ പോലും അത് ചാനലുകൾ വഴി അങ്ങനെ വരുന്നില്ല. അതിൻ്റെയൊക്കെ എന്തൊക്കെയോ കുറെ അവര് തന്നെ നിയമവശങ്ങളും അവര് തടസ്സ അങ്ങനെ ചെയ്യുന്നില്ല. അത് അതിന് താല്പര്യമില്ല. ഇപ്പൊ നെഗറ്റീവ് വാർത്തകളാണല്ലോ ഈ ചാനലുകൾ മുഴുവൻ കൊടുക്കുന്നത്. നല്ല വാർത്തകൾ വരില്ലല്ലോ. ഒരാളൊരു നല്ല കാര്യം ചെയ്താൽ അത് വരില്ല. എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ സത്യത്തിൽ നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് ഭീകരമായിട്ട് പുറകോട്ട് പോകുന്നുണ്ട്. അതിഭീകരമായിട്ട് പുറകോട്ട് സമൂഹത്തെ പുറകോട്ട് നയിക്കുന്നുണ്ട്. അതിൽ ചാനലുകൾക്ക് വലിയ പങ്കുണ്ട്. അത് സീരിയലുകളായിരുന്നാലും എല്ലാം ഈ അമ്മായി പോരുകളും ഈ എന്താ സന്ധ്യയ്ക്ക് അവിഹിത ബന്ധങ്ങളും ഒക്കെ ആയിട്ട് ഞാനിപ്പോ ശരിക്കും ഞാനങ്ങനെ കാണാറില്ല കേട്ടോ. ഈ സീരിയല് വളരെ അപൂർവമായിട്ട് ചാനൽ മറച്ചു പോകുന്ന സമയത്ത് കാണുന്നതേ ഉള്ളൂ. കാണുമ്പോഴൊക്കെ തന്നെ എന്താ പറയുന്ന വീട്ടിൽ നിൽക്കുമ്പോഴും കല്യാണ വിവാഹത്തിന് പോകുന്ന ഡ്രസ്സും ഒക്കെ ഇട്ട് ലിപ്സ്റ്റിക്കും പുരട്ടി സർവാഭരണ വിഭൂഷിതയായി അടുക്കളയിൽ പോലും നിന്നുകൊണ്ട് അമ്മായി മകളെ ശകാരിക്കുന്നു, മകളെ ചതിക്കാൻ നോക്കുന്നു,
1: അങ്ങനെ
2: കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകള് ഇത് യാതൊരു സംശയമില്ല. ആരെന്ത് പറഞ്ഞിരുന്നാലും ഇത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതിന്റെ വിപത്തുകൾ നമ്മൾ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ.
1: തീർച്ചയായിട്ടും മലയാള സിനിമ ഇപ്പോ ശരിയായിട്ടുള്ള ദിശയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ പല പ്രശ്നങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ,
2: അതെ,
1: ഇത് ശരിയായിട്ടുള്ള ഒരു ദിശ തന്നെയാണോ? ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച്
2: പല പ്രശ്നങ്ങളും നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഏത് പ്രശ്നത്തെയാണ് ഉദ്ദേശിക്കുന്നത്? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്.
1: ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ കേട്ട കാര്യം അമ്മയിൽ പൊട്ടിത്തെറി വരുന്നു എന്നുള്ള കാര്യങ്ങൾ ഞാൻ വാർത്തകളിൽ കേട്ടിരുന്നു. നമുക്കിപ്പൊ അതിനെ കുറിച്ച് അറിയില്ല കാര്യമായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് ഇങ്ങനെ വരുന്നുണ്ട്.
2: ഇത് എല്ലാ കാലത്തും ഈ നന്മയുടെ കൂടെ കുറെ പേര് തിന്മയുടെ കൂടെ കുറെ പേരുണ്ടാവും. അതിൽ ഏത് ഭാഗമാണ് ആൾക്കാരുടെ പ്രബലമാകുന്നു അല്ലെങ്കിൽ ശക്തി കൂടുന്നു അവർ വിജയിക്കുന്നു. ഇതാണല്ലോ നമ്മുടെ ഒരു നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ന്യായമോ സത്യമോ എപ്പോഴും ജയിക്കണമെന്നൊന്നുമില്ല. ഇപ്പോ ഈ ശരിക്കും ഈ ആൾക്കൂട്ടങ്ങൾക്കാണ് കൂടുതൽ പ്രാബല്യമുള്ളത്. അതിനാണ് ആൾക്കൂട്ടം കൂടുതൽ പേര് ഏത് പറയുന്നു അത് വിശ്വസിക്കുന്ന ജനത ഇങ്ങനെയൊക്കെ അങ്ങ് മാറി. അപ്പോ അത്തരത്തിലൊരു മാറ്റം തീർച്ചയായിട്ടും സിനിമയിൽ വന്നിട്ടുണ്ട്.

0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കോമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
1: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിതാളം കൂട്ടുകൂടാം. പച്ച

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യായഫം 90.4. അഹല്യായഫം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യായഫം .com കേട്ട്.

0: and without break with Ahalya FM 90.4 கேட்டு கேட்டு கூட்டு கூட ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.

0: Ça dit ?
1: 네.
0: 지 읽은데.
1: 어?
0: 봐. 먼저 올리게 한번.
1: 너?
0: 엄마 안 했던 것도 여기서 안 하는 데 간다.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. 19-ാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുല പങ്കെന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർദ്ധനവ്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30-നകം സ്കൂളുകളിൽ വിതരണം നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ പങ്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19-ാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ത്തിലധികം യുവാക്കൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറിക്കൊണ്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് ഇന്ന് റോസ്ഗർ മേള നടന്നത്. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗർ മേള എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. 19-ാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ 130-ഓളം പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പാലക്കാട് നടന്ന റോസ്ഗർ മേളയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയായി. ചടങ്ങിൽ 137 പേർക്കുള്ള നിയമന ഉത്തരവ് കൈമാറി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർദ്ധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് ഇന്ന് കൂടിയത്. 10 ദിവസത്തിനിടെയുണ്ടാകുന്ന 3-ാമത്തെ വില വർദ്ധനവാണിത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 112.65 രൂപയും ഡീസലിന് 101.56 രൂപയുമായി ഉയർന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണവിലയിലുണ്ടായ കുത്തനെയുള്ള കുതിച്ചുചാട്ടത്തിനിടയിലാണ് ഈ വർദ്ധനവ്. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. അതേസമയം ഹോർമൂസ് കടലെടുക്ക് തടസ്സപ്പെട്ടതിന്റെ ആദ്യ 76 ദിവസങ്ങളിൽ ചില്ലറ ഇന്ധനവില മാറ്റമില്ലാതെ നിലനിർത്തിയ ലോകത്തിലെ ഏക പ്രധാന സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം സംസ്ഥാന വ്യാപകമായി പദ്ധതിക്ക് തുടക്കമാകും. കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി വേരോടെ പിഴുതെറിയുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 484 പോലീസ് സ്റ്റേഷനുകളും ജനസൌഹൃദ സേവന കേന്ദ്രങ്ങളാക്കി മാറ്റുകയും സ്റ്റേഷനിൽ എത്തുന്നവരെ മാന്യമായി സ്വീകരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി.
1: എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ആര് ചെന്ന് കടന്നാലും അവർക്ക് ആദ്യം നമസ്കാരം പറയും, അവരെ സ്വീകരിച്ച് ഇരുത്തി അവരുടെ പരാതികൾ കേൾക്കാനുള്ള സംവിധാനമായിരിക്കും ആരംഭിക്കും. ചുരുക്കത്തിൽ കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകൾക്കും ഒരു പുതിയ മുഖം ഉണ്ടാകും. അതുപോലെ തന്നെ കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് പുതിയ ഒരു പദ്ധതി ആരംഭിക്കുകയാണ്. ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് പദ്ധതി വിജയിപ്പിക്കാൻ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും പരമാവധി സഹായം കേരള പോലീസ് തേടുകയാണ്. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ ഇത് ആരംഭിക്കും.
0: സൈബർ കുറ്റകൃത്യങ്ങൾ, ലോൺ ആപ്പ് തട്ടിപ്പുകൾ, സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തി അധിക്ഷേപം, മതപരമായ ഭിന്നത പടർത്തൽ, ക്രിപ്റ്റോ തട്ടിപ്പുകൾ എന്നിവ കർശനമായി നേരിടും. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി പുതിയ മൊബൈൽ ആപ്പുകളും ഐടി സംവിധാനങ്ങളും നടപ്പിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു. പാഠപുസ്തകങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30-നുള്ളിൽ സ്കൂളുകളിൽ പാഠപുസ്തകങ്ങളുടെ വിതരണം നടക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടന്ന മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിഎം ശ്രീ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാൻ സാധിക്കുമോ എന്ന കാര്യം പരിശോധിക്കുമെന്നും മലപ്പുറം ജില്ലയിലടക്കമുള്ള പ്ലസ് വൺ സീറ്റിന്റെ കുറവ് പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. എസ് എസ് എൽ സി പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് അതേ വിദ്യാഭ്യാസ ജില്ലയിൽ ഹയർ സെക്കൻഡറി പഠനം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പവർ കട്ടില്ലെന്നും എന്നാൽ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ടെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: പവർ കട്ടില്ല, ചിലപ്പോൾ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ട്. നമ്മളുടെ ചില ലൈനുകളിൽ ഗുരുതരമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ റിപ്പയർ വർക്ക് നടക്കുകയാണ്. ആ റിപ്പയർ വർക്കിന്റെ ഭാഗമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു വാർത്താക്കുറിപ്പ് കൊടുത്തിരുന്നു. ആ തടസ്സങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗത്തിൽ ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പുതിയ അധ്യയന വർഷത്തിൽ പുനരുപയോഗത്തിന്റെ സന്ദേശവുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ ജില്ലാ ശുചിത്വ മിഷൻ റീയൂസ് ഹീറോസ് ദ റിയൽ ഹീറോസ് ക്യാമ്പയിന് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: വിദ്യാർത്ഥികളിൽ പുനരുപയോഗശീലം വളർത്തുക, പ്രകൃതി വിഭവങ്ങളുടെ അമിതോപയോഗവും മാലിന്യ നിർമ്മാർജ്ജനവും ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യമുണ്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പുതിയ ബാഗ്, കുട, ചെരുപ്പ്, യൂണിഫോം എന്നിവ ഉപയോഗിക്കുന്നത് അഭിമാനമെന്ന ധാരണ മാറ്റി പഴയ വസ്തുക്കൾ പുനരുപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അഭിനന്ദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും മറ്റുള്ളവരെ ഈ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ് ക്യാമ്പയിൻ.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രതിഷ്ഠാദിന പൂജകൾക്ക് ശബരിമല നട ഈ മാസം 25 തുറക്കും. 26 പ്രതിഷ്ഠാദിനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
5: ശബരിമലയിൽ പ്രതിഷ്ഠാദിന പൂജകൾക്കായി നട ഈ മാസം 25 വൈകിട്ട് 5 തുറക്കും. പ്രതിഷ്ഠാദിനമായ 26 രാവിലെ 5 മുതൽ നട അടയ്ക്കുന്ന രാത്രി 10 വരെ വിശേഷാൽ പൂജകൾ ഉൾപ്പെടെ എല്ലാ പൂജകളും നടക്കും. ഇതിനായുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. സന്നിധാനത്ത് മുറികൾ ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള സൌകര്യവും തീർത്ഥാടകർക്ക് ഉപയോഗപ്പെടുത്താം.
0: സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് സംസ്ഥാനത്തെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 6 ജില്ലകളിലും തിങ്കളാഴ്ച 9 ജില്ലകളിലും യെല്ലോ അലർട്ട് തുടരും. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. വലിയ പെരുന്നാളിന് പൊതുജനങ്ങൾക്ക് അവശ്യ വസ്തുക്കളും സബ്സിഡി സാധനങ്ങളും സപ്ലൈകോ ഉറപ്പാക്കും. സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഈ മാസം 26 വരെയാണ് കിറ്റ് ലഭ്യമാവുക. 1,101 രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾ 850 രൂപയ്ക്കാണ് പ്രത്യേക കിറ്റായി നൽകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 19th റോസ്ഗർ മേളയുടെ ഭാഗമായി 51,000+ യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുല പങ്കെന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധനവ്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 സ്കൂളുകളിൽ വിതരണം നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
6: It's Rhythm of Palakkad.

0: அப்படியே நீயே புஞ்சிரி சாரே வந்தது நெஞ்சில என் சுவாசத்தறியின் சாரத்திரே அடிய நீயே புஞ்சிரி சாரே வந்தது
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഇന്ന് എനിക്കൊരു കലയെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. കല എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് സംഗതി എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു ആയോധന കലയാണ്. ഈ ലോകത്തേക്ക് വെച്ച് ഏറ്റവും വലിയൊരു ആയോധന കല എന്ന് വേണമെങ്കിൽ പറയാം. കരാട്ടയോ കളരിയോ ഒന്നും അല്ല കേട്ടോ. ഇതിന്റെ പേരാണ് ദി ആർട്ട് ഓഫ് ബ്യൂട്ടിഫുൾ ഡിസ്എഗ്രിമെന്റ്. അതായത് കട്ട വിയോജിപ്പുള്ളപ്പോഴും തല്ലുകൂടാതെ ഭംഗിയായി ചിരിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാനുള്ള ഒരു ഒരു കല, ഒരു ആർട്ട്. ആ ആർട്ട് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മറ്റൊരാളോട് ഡിസഗ്രി ചെയ്യുന്ന ഒരു ആർട്ടാണ്. എന്താണ് സംഗതി എന്നൊക്കെ അറിയണ്ടേ? എല്ലാം ഞാൻ പറഞ്ഞു തരാം ഇന്നത്തെ എഴുത്തോലയിൽ. എല്ലാവർക്കും ഇന്നത്തെ എഴുത്തോലയിലേക്ക് സ്വാഗതം. കൂടെ ഉള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: വാദിച്ച് ജയിക്കാൻ വേണ്ടി മാത്രം ഒച്ചയുണ്ടാക്കുന്ന ആളുകളുണ്ട് അല്ലെ നമ്മുടെ ചുറ്റും. വാദത്തിൽ ജയിക്കുമായിരിക്കും, പക്ഷേ ഒപ്പമുള്ള ആളുടെ ലൈഫിൽ നിന്ന് ചിലപ്പോൾ ലെഫ്റ്റ് ഔട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ആളുകൾക്ക് ഒച്ചയെടുത്ത് തൊണ്ട കീറി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ബി പി അടക്കം കൂടും. അതിലും നല്ലത് ശാന്തമായി നമ്മൾ ഡിസഗ്രി ചെയ്യുന്നതല്ലേ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വിയോജിപ്പുകൾ പറയുന്നതല്ലേ. നീ പറഞ്ഞത് കൊള്ളാം, പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ദാ ഇങ്ങനെയാണ് എന്ന് പറയുന്നതല്ലേ. നമ്മൾ ശബ്ദം കുറയ്ക്കുമ്പോൾ മറുഭാഗത്തുള്ള ആൾക്ക് നമ്മളെ അടിക്കാനെടുത്ത വടി ചിലപ്പോൾ താഴെ വെക്കേണ്ടി വരും. അതല്ലേ കുറച്ചുകൂടെ മാസ്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, വളരെ ശാന്തമായിട്ട് ഒരാളോട് ഡിസഗ്രി ചെയ്യാനുള്ളൊരു കഴിവ്, വിയോജിക്കാനുള്ള ഒരു കഴിവ്. ചില ആളുകൾ മേശപ്പുറത്തൊക്കെ ഇങ്ങനെ അടിച്ച് സംസാരിക്കുന്നത് കണ്ടിട്ടില്ലേ, അവർ വിചാരിക്കുന്ന അവരാണ് അവിടുത്തെ സിംഗ് എന്നാണ്. ഒച്ചയെടുത്ത് സംസാരിക്കുമ്പോൾ ചിലർക്കൊരു ആശ്വാസമാണ്. സത്യത്തിൽ നമ്മളൊക്കെ മനസ്സിലപ്പം എന്താ വിചാരിക്കുക, ഇയാൾക്ക് എന്താ വട്ടാണോ എന്നായിരിക്കും ചിന്തിക്കുക അല്ലെ. ഇങ്ങനെ ഇത്രയും ഒച്ചയെടുത്ത് സംസാരിക്കേണ്ട ആവശ്യം എന്താ ഇപ്പോ, മര്യാദക്ക് പറഞ്ഞാ പോരെ, ശബ്ദം കുറച്ച് സംസാരിച്ചാലും മതിയല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഓപ്പോസിറ്റ് ഉള്ള ആളുകൾ ചിന്തിക്കും അല്ലെ. ഈ പറയുന്ന പോലെ മേശപ്പുറത്ത് കൈയൊക്കെ വെച്ച് അടിച്ച് ഒച്ചയെടുത്ത് ഉറക്കെ സംസാരിച്ച് ലോകമെല്ലാരെയും അറിയിച്ച് ഈ സംഭവം എല്ലാരെയും അറിയിച്ച് അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എല്ലാവരും ബഹളം വെക്കുന്ന സമയത്തെ ചിരിച്ചുകൊണ്ട് വളരെ കൂളായി സ്വന്തം പോയിന്റ് പറയുന്ന ഒരാളുണ്ടാകും, ആ ആളാണ് യഥാർത്ഥ ഹീറോ. ശാന്തമാകുന്ന സമയത്ത് മറ്റുള്ള ആളുകൾക്ക് നിങ്ങളോട് ബഹുമാനം തോന്നും. ഉറക്കെ സംസാരിക്കുന്നവരെ ചിലപ്പോ ആളുകൾ ഭയക്കുമായിരിക്കും, അയ്യോ അത്ര ചിലപ്പോൾ ആള് ഒച്ചയെടുക്കും എനിക്ക് പേടിയാണ് അങ്ങനെ വിചാരിച്ച് നമ്മളൊരു ഭയം ഉണ്ടാവും ആളുകൾക്ക്. പക്ഷേ വളരെ ശാന്തമായി സംസാരിക്കുന്ന ആളുകളോട് എപ്പോഴും മറ്റുള്ളവർക്കൊരു റെസ്പെക്റ്റ് ആണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഒരാളോട് വിയോജിപ്പുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന സമയത്തും അത് ഭംഗിയായി പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിലർ വിചാരിക്കും ചിലപ്പോൾ ഓ ഇനിയിപ്പോ ഒന്നും പറയണ്ടേ, വായ മൂടി മിണ്ടാതിരിക്കണോ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറയും, പക്ഷെ കേൾക്കുന്ന ആളുകളുടെ കിളി പോകാത്ത രീതിയിൽ പറയണം, അതാണ് ടാലന്റ്. ഉറക്കെ സംസാരിക്കുന്ന ആളുകള് പല ആളുകളും പലപ്പോഴും ചിന്തിക്കാതെയായിരിക്കും വാക്കുകൾ ഇങ്ങനെ വിട്ടടിക്കുന്നത്. വഴക്കിനിടയിൽ ചിലപ്പോ നീ പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഉറക്കെ പറഞ്ഞിട്ട് അയ്യോ അത് ഞാൻ അപ്പോഴത്തെ സിറ്റുവേഷൻ കൊണ്ട് പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പക്ഷേ വളരെ സോഫ്റ്റായിട്ട് ശാന്തമായിട്ടിരിക്കുന്ന ഒരാൾക്ക് വാക്കുകൾ കൃത്യമായി തിരഞ്ഞെടുക്കാൻ പറ്റും. മൂർച്ചയുള്ള വാക്കുകൾ

പുഞ്ചിരിയോടെ പ്രയോഗിക്കാനായിട്ട് പറ്റും. അങ്ങനെ പ്രയോഗിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ പ്രയോഗിക്കുമ്പോഴാണ് നമ്മൾ ഈ ആർട്ട് ഓഫ് ബ്യൂട്ടിഫുൾ ഡിസഗ്രിമെന്റ് പഠിക്കുന്നത്. തർക്കിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു അതുകൊണ്ട് നമുക്കൊരു മിക്സി വരെ കറക്കാൻ പറ്റും. വെറുതെ എന്തിനാ നമ്മളിങ്ങനെ നമ്മുടെ എനർജി കളയുന്നത് അല്ലേ? വിയോജിപ്പുകളെ ഒരു പുഞ്ചിരിയോടെ നേരിട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഉള്ളിലെ സമാധാനം പോവില്ല, നമ്മുടെ മുഖത്ത് തന്നെ ഒരു സന്തോഷം ഉണ്ടാവും.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഒച്ച കുറച്ച് വാല്യൂ കൂട്ടുന്ന കാര്യങ്ങളാണ് ഇന്ന് എഴുത്തോലയിലൂടെ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. അടുത്ത തവണ ആരെങ്കിലും നിങ്ങളോട് തർക്കിക്കാൻ വരുന്ന സമയത്തെ ചോര തിളച്ച് കയറുമ്പോൾ ഉറക്കെ ഒച്ച എടുക്കാൻ തോന്നുമ്പോൾ ഒന്ന് ഓർക്കുക, കീപ് കാം ആൻഡ് ടോക്ക് സോഫ്റ്റ്. കാരണം ഉറക്കെ ഒച്ച വയ്ക്കാൻ ഏതൊരാൾക്കും പറ്റും, ഏത് കഴുതയ്ക്കും പറ്റും. പക്ഷേ ശാന്തമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു ഹ്യൂമൻ ബീങ്ങിന് മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിലും അത്രയേ ഉള്ളൂ കാര്യം. ഓഫീസിലായാലും ഫാമിലിയിലായാലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും ഒരു റിലേഷൻഷിപ്പിലായാലും ഒരു വിയോജിപ്പ് വരുമ്പോൾ, ഒരു ചെറിയ തർക്കം വരുമ്പോൾ അധികം വോളിയം ഇൻക്രീസ് ചെയ്യാതെ വളരെ സ്നേഹത്തോടെ വളരെ പുഞ്ചിരിയോടെ അതിനെ ഡീൽ ചെയ്താൽ ആ തർക്കം പോലും ബ്യൂട്ടിഫുൾ ആകും. അപ്പോൾ ഒച്ച കുറയ്ക്കാം, വാല്യൂ കൂട്ടാം. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി. You are listening to Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലോകനിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9 4 9 6 0 0 4 5 7 0. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9 1 8 4 0 2 7 1 6.

പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട്.

പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടും.

കുട്ടിയുടെ വെറുതെ അല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒരു പരിചയമുള്ള പോലെ. അതെ, ഞങ്ങളുടെ കമ്പനിയുടെ പഴയ കസ്റ്റമേഴ്സിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ ചിലരെ കണ്ടെത്തിയിട്ട് പുതിയൊരു ബെഡ് ഫ്രീ ആയിട്ട് അവർക്ക് കൊടുക്കണ്ടേ. ഒരു നറുക്ക് കുട്ടിക്കാ വിടിക്കണ കുട്ടിക്ക് വാങ്ങിയിട്ട് അമ്മോട് ചോദിച്ചിട്ട് അത് ഏത് റൂമിലാണ് അവിടെ കൊണ്ടേക്കേ.

0: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഭൂമിയിൽ അടിമുടി കുലുങ്ങുമൻ കുറുവലും നനഞ്ഞു പൊന്നം മറന്നു തെന്നിപ്പറന്ന് കൊല്ലും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളിനകത്ത് ചില്ലിട്ടടച്ചതല്ലേ.

ുണരും പക്ഷി പറയും ഭൂമിയിനി അടിമുടി കുലുങ്ങുമൻ കുറുവറന്നൊളുന്നം മറന്ന് തെന്നിപ്പറന്ന പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളിന്നകത്ത് തില്ലിട്ടടച്ചതല്ലേ. ഇന്നം മറന്ന് തെന്നിപ്പറന്ന പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളി

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ. പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159002476 84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും. പരിചയസമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ പാലക്കാട്. കോൺടാക്ട് 9188909075.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
5: ഓർമ്മയിലുണരും ഗാനങ്ങളിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ അഭിരാമി. ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ ഒന്നിച്ച് കേൾക്കുവാൻ പോകുന്ന പാട്ടുകളെല്ലാം കല്യാണി എന്ന രാഗത്തിലെ ഗാനങ്ങളാണ്. കല്യാണി എന്ന രാഗത്തിൽ ഒരുപാട് പാട്ടുകൾ മലയാള സിനിമയിലുണ്ട്. എന്നിയാൽ ഒടുങ്ങാത്തത്രയും ഗാനങ്ങൾ കല്യാണി എന്ന രാഗത്തിൽ നമ്മുടെ മ്യൂസിക് കമ്പോസേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു പക്ഷേ കേൾക്കാൻ സുഖമുള്ള, രസമുള്ള, റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു രാഗമായതുകൊണ്ടാവണം കല്യാണി എന്ന രാഗത്തിൽ അനേകം പാട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് പല കാലങ്ങളിലായിട്ട്. ഇപ്പോഴും കല്യാണി രാഗത്തിൽ പാട്ടുകൾ ഇങ്ങനെ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്ന പാട്ടുകളെല്ലാം പഴയ പാട്ടുകളാണ് കേട്ടോ. ഒരുപാട് പഴയ ഗാനങ്ങളാണ് കല്യാണി രാഗത്തിൽ പിറന്ന പഴയ ഗാനങ്ങളിലൂടെ നമുക്ക് ഒന്നിച്ച് പോയി വരാം. ആദ്യം രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത മൂടുപടം എന്ന സിനിമയിലെ പാട്ടാണ്. 1963 റിലീസ് ചെയ്ത സിനിമയാണ് മൂടുപടം. മൂടുപടം എന്ന സിനിമയ്ക്ക് വേണ്ടി പി ഭാസ്കരൻ മാസ്റ്റർ എഴുതിയ വരികളാണ്. തളിരിട്ട കിനാക്കൾ തൻ താമര മാല വാങ്ങാൻ, വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ നിന്റെ വിരുന്നുകാരൻ. MS ബാബുരാജിന്റെ ഈണം, ജാനകിയമ്മയുടെ ശബ്ദം.

അടുത്തൊരു ഗാനം നമുക്ക് ചിട്ടപ്പെടുത്തി തന്നിട്ടുള്ളത് ദേവരാജൻ മാസ്റ്ററാണ്. കെ സേതുമാധവൻ സംവിധാനം ചെയ്ത യക്ഷി എന്ന സിനിമയിലാണ് ആ പാട്ടുള്ളത്. 1968 യക്ഷി എന്ന സിനിമ റിലീസ് ചെയ്യുന്നത്. സത്യനും ശാരദയും ഒക്കെ അഭിനയിച്ച ഒരു ചിത്രമായിരുന്നു അത്. ആ സിനിമയിലെ ഒരു ഗാനം, സ്വർണ ചാമരം വീശി എത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ, സ്വർഗസീമകൾ ഉമ്മ വെക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ, ഇങ്ങനെ സ്വപ്നത്തെ കുറിച്ച് എഴുതിയിട്ടുള്ളത് വയലാർ രാമവർമ്മയാണ്. പീലിയിലെയും യേശുദാസും ചേർന്ന് പാടിയ ഗാനം.

പുഴകളും മലകളും പൂവനങ്ങളും ഭൂമിക്ക് കിട്ടിയിട്ടുള്ള സ്ത്രീധനങ്ങളാണെന്ന് എഴുതിയത് വയലാർ എന്ന ദാർശനിക കവിയാണ്. എ വിൻസെന്റ് സംവിധാനം ചെയ്ത നദി എന്ന സിനിമയ്ക്ക് വേണ്ടി 1969 റിലീസ് ചെയ്ത ചിത്രവും പാട്ടും. ജി ദേവരാജൻ മാസ്റ്റർ കല്യാണി രാഗത്തിൽ ഈ വരികൾക്ക് ഈണം പകർന്നു ദാസ്.

ലങ്കാദഹനം എന്ന ശശികുമാർ ചിത്രത്തിലുണ്ട്. ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, എം എസ് വിശ്വനാഥൻ സംഗീത സംവിധാനം നിർവഹിച്ച്, കെ ജെ യേശുദാസ് ആലപിച്ച കല്യാണി രാഗത്തിലെ പാട്ട്. സ്വർഗനന്ദിനി സ്വപ്നവിഹാരിണി

കല്യാണി രാഗത്തിലെ പഴയ ചില പാട്ടുകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഗാനം എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. എന്താണെന്നറിയില്ല, ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നൊരു പാട്ടാണ്. പഴയൊരു പാട്ട് തന്നെയാണ് കേട്ടോ. 1971 റിലീസ് ചെയ്ത യൂസുഫ് അലി കേച്ചേരി എഴുതിയിട്ടുള്ള വരികൾ ജി ദേവരാജൻ മാഷ് കല്യാണി രാഗത്തിൽ ചിട്ടപ്പെടുത്തി കെ ജെ യേശുദാസ് പാടിയ ഗാനം.

കല്യാണി രാഗത്തിൽ 1974 ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി MS വിശ്വനാഥൻ സംഗീത സംവിധാനം നിർവഹിച്ച് ജാനകിയമ്മ പാടിയ പാട്ടിലേക്ക് പോവാം നമുക്ക്. ചന്ദ്രകാന്തം എന്ന സിനിമയിലെ ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ ഞാനൊരാവണി തെന്നലായി മാറി എന്ന പാട്ട്.

1976 പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഒഴുക്കിനെതിരെ എന്ന സിനിമ. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ മാസ്റ്ററുടെ സംഗീതം. ജയചന്ദ്രന്റെ ശബ്ദത്തിൽ കേൾക്കാം ആ സിനിമയിലെ കല്യാണി രാഗത്തിലെ

ബാലചന്ദ്രമേനോന്റെ രാധ എന്ന പെൺകുട്ടി എന്ന സിനിമയ്ക്ക് വേണ്ടി ദേവദാസ് എഴുതിയ വരികളാണ് കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ടും മയങ്ങും പെണ്ണ് എന്ന പാട്ട്. ബ്യൂട്ടിഫുൾ ആണ് ആ പാട്ടിന്റെ വരികള്. ശ്യാമിന്റെ സംഗീതമാണ്, ജയചന്ദ്രനാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്.

അടുത്ത ഗാനം 1986 ഇറങ്ങിയ പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് എന്ന ചിത്രത്തിലെ പാട്ടാണ്. ഭദ്രന്റെ ചലച്ചിത്ര സംവിധാനം, ബിച്ചു തിരുമലയുടെ ഗാനരചന, ഇളയരാജയുടെ സംഗീതം, ദാസേട്ടനും ജാനകിയമ്മയും ചേർന്ന് പാടിയ പാട്ട്. ഈ ഗാനത്തോടെ ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് വീണ്ടും എത്താം നാളെ ഇതേ സമയം കേൾക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.